ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം, കായംകുളം എഫ് എം, പത്തനംതിട്ട എഫ് എം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 7, കൊല്ലവർഷം 1201 ഇടവം 14, 2026 മെയ് 28 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:35. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോഹെഡ്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭദിനം നേരുന്നു.

0: 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ മക്കയിൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വേളയാണിത്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഹാജിമാർ നാടും വീടും ബന്ധവും ബന്ധുക്കളും എല്ലാം മറന്ന് സർവേശ്വരൻ്റെ സന്നിധിയിൽ ദിവ്യ സായൂജ്യമടയുന്ന അനർഘ നിമിഷങ്ങൾ. എല്ലാവർക്കും ഒരൊറ്റ വേഷം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മുദ്രാവാക്യം. ദയാവരനായ നാഥൻ്റെ സന്നിധിയിൽ സർവരും സമന്മാർ. സപ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യമക്കളുടെ അത്യപൂർവ സംഗമം, മാനവിക ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹാസമ്മേളനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ആവേശത്തോടെ തക്ബീർ മുഴക്കുന്ന ദിനമാണിന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു അത്യുന്നതൻ, എല്ലാ സ്തുതികളും ജഗദീശ്വരനു മാത്രം. ഇന്ന് വിശ്വാസികൾ ആവർത്തിക്കുന്ന ഈ തക്ബീർ ധ്വനിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണ്ണമായി തെളിഞ്ഞുകിടപ്പുണ്ട്. ചെപ്പിൽ വില പിടിച്ച മുത്തെന്ന പോലെ ഒരാശയ പ്രപഞ്ചവും ജീവിത ദർശനവും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. സർവശക്തനാണ് അത്യുന്നതൻ എന്നുള്ള പ്രഖ്യാപനം അവിടുന്ന് അല്ലാത്തവരെല്ലാം ചെറുതും നിസ്സാരവുമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ വാക്യം ഉരുവിടുന്ന ഒരു വിശ്വാസി ലോകൈകനാഥനല്ലാത്ത എല്ലാ ശക്തികളോടും വ്യക്തികളോടുമുള്ള എല്ലാ വിധേയത്വവും ആശ്രിതത്വവും അറുത്തുമാറ്റുകയാണ്. തൻ്റെ നിലയും വിലയും ഭയവും നിർഭയത്വവും രക്ഷയും ശിക്ഷയും വിജയവും പരാജയവും അസ്തിത്വവും വ്യക്തിത്വവും എല്ലാമെല്ലാം ജഗദീശ്വരൻ്റെ തീരുമാനത്തിന് മാത്രം വിധേയമാണ്. അതിലൊന്നിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. സ്മരണകളെ കണ്ണീരണിയിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്കാ മണലാരണ്യത്തിൽ നടന്ന ചരിത്ര സംഭവം, വാർദ്ധക്യത്തിൽ ആറ്റുനോറ്റുണ്ടായ ഏകപുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹീമും സഹധർമ്മിണി ഹാജറയും സ്വയം ബലിക്ക് സന്നദ്ധനായ പുത്രൻ ഇസ്മായിലും ചേർന്നൊരുക്കിയ ത്യാഗപ്രപഞ്ചം, അതിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹനത്തിൻ്റെയും മഹാസന്ദേശം, അതാണ് വലിയ പെരുന്നാൾ. അള്ളാഹു ആ ബലി അനുവദിച്ചില്ല. അവിടത്തേക്ക് അറിയേണ്ടിയിരുന്നത് അതിന് സന്നദ്ധതയുണ്ടോ എന്നതായിരുന്നു. ആ കുടുംബം അത് തെളിയിച്ചു. ആ വിശ്വാസ വിജയത്തിൻ്റെ നിറച്ചാർത്താണ് പെരുന്നാൾ സുദിനം. ഒരേ സമയത്ത് പാശ്ചാത്യരും പൗരസ്ത്യരും വടക്കരും തെക്കരും കറുത്തവരും വെളുത്തവരും ആഘോഷത്തിലും ആഹ്ലാദത്തിലും പങ്കാളികളാകുന്നു എന്നതാണ് പെരുന്നാളിൻ്റെ മാനുഷിക ഏകീകരണ മാനം. ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ഉത്സവങ്ങളിലൂടെ പ്രകടമാകുന്നു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളും അതിലൂടെ പ്രകാശിതമാകുന്നു. ഉത്തമ സമൂഹത്തിൻ്റെ ധാർമ്മിക സവിശേഷതകളാണ് അവരുടെ പെരുന്നാളുകളിൽ തെളിഞ്ഞു കാണേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ഈദ് മുബാറക്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ആലാപനം അനഘശ്രീ.

ചിഗിടിച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞ പൂശി.

0: മൂലയ്ക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും. ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം, നിന്നുകൊണ്ടപ്പൻ റബ്ബർ ഷീറ്റടിച്ചിടും യന്ത്രം. ഒന്നുറപ്പിക്കും വേല നോക്കി കാണുകയാണാഹാ, നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനും ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ആലപിച്ചത് അനഘശ്രീ.

8:30 നോവൽ സഞ്ചാരം ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 31-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താതരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, മഹാരാജപുരം സന്താനം പാടിയ കൃതികൾ കേൾക്കാം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ശാസ്ത്രലോകം, വാഗമരത്തോപ്പിലെ അയവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം, ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, ഭദ്രാജെ, കെ മഹേന്ദ്രൻ എന്നിവർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഒരു വട്ടം കൂടി, 2:15 തുടർനാടകം, ദസ്തോവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 31-ാം ഭാഗം, നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസർ പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 മായാമുദ്രകൾ, R.L. Stevenson എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് അബ്രഹാം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 ഹിന്ദി പരിപാടി. 5:15 തുടിതാളം കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ അപർണ ആർ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺ ഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. 8:00 നേർമൊഴി നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ E.G. അപർണ ശർമ്മയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ജാൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം, ആട്ടക്കഥയിലെ പദങ്ങൾ കേൾക്കാം. കലാമണ്ഡലം അജീഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്. 11:00 സുഭാഷിതം, ഹാഫീസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 11.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 4 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. ഭീമ ബഷീർ പാടിയത്. രചന ഹംസ കുരിപ്പുഴ. സംഗീതം ജി കെ ഹരീഷ് മണി. ആദ്യം ഹാജറ കുഞ്ഞിനെ പാലൂട്ടും നേരത്ത്.

ഹംസ കുരിപ്പുഴ എഴുതി, ജി കെ ഹരീഷ് മണി സംഗീതം നൽകി, ഭീമ ബഷീർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഉദയഗീതം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു.

0: തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം നാളെ രാവിലെ 9 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തും. ട്രാൻസ്ജെൻഡർ അവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സൂപ്പർ പ്രഷർ ബലൂൺ വിജയകരമായി വിക്ഷേപിച്ചു. വിജയവാഡയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. റെഡ് ബലൂൺ എയ്റോസ്പേസ് ആണ് വികസിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇന്നലെ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ ഉണ്ടായ അക്രമം സംബന്ധിച്ച് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. ഇന്ത്യയുടെ ഇഷാ സിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം. 25 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിംഗിൽ 50-ൽ 43 പോയിന്റ് നേടിയാണ് ഒന്നാമതെത്തിയത്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ രണ്ടാം ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: മാറുന്ന കാലത്തിനൊപ്പം നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് വിവാഹമെന്ന ഔദ്യോഗിക ബന്ധത്തിലേക്ക് കടക്കാതെ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ ജീവിതരീതി. ചിലർ ഇതിനെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമായി കാണുമ്പോൾ മറ്റു ചിലർ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പരസ്പര സമ്മതത്തിന്റെയും ഭാഗമായാണ് വിലയിരുത്തുന്നത്. അതേസമയം ഇത്തരം ബന്ധങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, സമൂഹത്തിന്റെ അംഗീകാരം, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവാഹിതരായ സ്ത്രീകളെപ്പോലെ തന്നെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ സ്ത്രീക്കും ഗാർഹിക പീഡനത്തിനെതിരെ പരാതിപ്പെടാൻ അവകാശമുണ്ട്.
2: വിവാഹം കഴിക്കാതെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു വരുന്ന രണ്ട് വ്യക്തികൾ.
1: അഭിഭാഷകയായ സിന്ധു ഗോപാലകൃഷ്ണൻ.
2: അതിലെ സ്ത്രീ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ ഗൃഹത്തിൽ വെച്ച് ഈ പുരുഷനിൽ നിന്ന് ഗാർഹികമായി ഒരു പീഡനം ഏറ്റാൽ അവർക്ക് കോടതിയെ സമീപിക്കാം. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പറയുന്നത് ഇൻ ദ നേച്ചർ ഓഫ് മാരേജ് രണ്ടുപേര് ജീവിച്ചാൽ അതിലെ സ്ത്രീക്ക് നാളെ ഗാർഹികമായി അവർ പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് കോടതിയെ സമീപിക്കാം. അത് എക്കണോമിക് ആയിട്ടുള്ള വയലൻസോ ഫിസിക്കൽ വയലൻസോ സെക്ഷുവൽ വയലൻസോ ഏത് രീതിയിലുള്ള വയലൻസ് ആയാലും അതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. പക്ഷേ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ആ സ്ത്രീ വരണമെങ്കിൽ അവര് സമൂഹത്തിന്റെ മുന്നിൽ ഇയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അവരുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലെല്ലാം അവർ ആ രീതിയിൽ അറിയപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ പെരുമാറി വരികയാണെങ്കിൽ മാത്രമേ ഈ നിയമത്തിന്റെ കീഴിൽ വരുള്ളൂ. ഇന്ദിരാ ശർമ്മയുടെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഒരു വിവാഹം കഴിഞ്ഞ പുരുഷനോടൊപ്പം അന്യ ഒരു സ്ത്രീ ജീവിക്കുകയാണ്, ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ഒരു കോൺക്യൂബ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് ആ സ്ത്രീയെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ ഒരു വിവാഹിതനാണെന്ന് അറിഞ്ഞുകൊണ്ട്, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീ ഈ പുരുഷനോടൊപ്പം ജീവിച്ചിട്ട് ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അർഹതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ചുരുക്കം.
1: ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും വൈകാരികമായ വെല്ലുവിളികളും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്?
3: സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം, വിവാഹം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത സാമൂഹിക ഉടമ്പടിയായിട്ടാണ് ഭൂരിപക്ഷം പേരും അതിനെ കാണുന്നത്.
1: കരുണാസായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ സൈക്കോളജിസ്റ്റ് എൽ.ആർ. മധുജൻ.
3: എന്നാൽ പരസ്പര സമ്മതത്തോടെ ദമ്പതികളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ രീതികൾ ഇന്നത്തെ യുവതലമുറക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പോരായ്മ പങ്കാളികൾക്കിടയിൽ കൃത്യമായ ഒരു ലിഖിത കരാർ ഇല്ല എന്നുള്ളതാണ്. അതായത് ലിവിംഗ് ടുഗദർ എഗ്രിമെന്റ് ഇല്ല എന്നുള്ളതാണ്. ഒന്നിച്ച് ജീവിക്കാൻ അങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കാനും കഴിയില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിയമപരമായോ സാമൂഹികമായോ ഉള്ള കെട്ടുപാടുകൾ ഇല്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. മനഃശാസ്ത്രപരമായ ഒരു വീക്ഷണത്തിലൂടെ കാണുമ്പോൾ അതൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ബന്ധം അവസാനിക്കാം എന്ന ചിന്ത പങ്കാളികളിൽ ഒരാളിൽ അല്ലെങ്കിൽ രണ്ടുപേരിലും കടുത്ത അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും ഉണ്ടായതായി കണ്ടിട്ടുണ്ട്. ഇത് പരസ്പരമുള്ള വിശ്വാസത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സമൂഹം ഇന്നും ഇത്തരം ബന്ധങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ കുറവും സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും പങ്കാളികൾക്കിടയിൽ കടുത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചതായി കണ്ടിട്ടുണ്ട്. ഒരാൾ ഇതൊരു താൽക്കാലിക തമാശയായോ പരീക്ഷണമായോ കാണുമ്പോൾ മറ്റേയാൾ ഇതിനെ ഭാവി വിവാഹത്തിലേക്കുള്ള ചുവടുവയ്പായി പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചേക്കാം. ഈ ചിന്താഗതിയിലെ വ്യത്യാസം ഉണ്ടല്ലോ, അത് കടുത്ത നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും നയിച്ചു എന്ന് വരാം.
1: ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ നിയമപരമായ അവകാശമുണ്ടോ?
4: നിയമപരമായ വിവാഹ ബന്ധത്തിൽ ജനിക്കാത്ത കുട്ടിയെ സൂചിപ്പിക്കുന്ന പേരാണ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്.
1: തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അഭിഭാഷകയായ അഡ്വക്കേറ്റ് കോകില ബാബു.
4: നിയമപരമായ വിവാഹ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് എങ്കിൽ ലെജിറ്റിമേറ്റ് ചൈൽഡും. ഒരു കുട്ടി വിവാഹ ബന്ധത്തിൽ ജനിച്ചോ

0: ലിവിംഗ് റിലേഷൻഷിപ്പിൽ ജനിച്ചോ അതുമല്ലെങ്കിൽ വോയിഡ് മാരേജിൽ ജനിച്ചോ എന്നതല്ല പ്രധാനപ്പെട്ടത്. ആ കുട്ടിയും ഒരു വ്യക്തിയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് ഡിഗ്നിറ്റിയും മെയിൻ്റനൻസും കെയറും പ്രൊട്ടക്ഷനും ഐഡന്റിറ്റിയും പ്രോപ്പർട്ടി റൈറ്റും തുടങ്ങിയ എല്ലാവിധ അടിസ്ഥാന അവകാശങ്ങളും ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു. അതിന് കാരണം ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങളാണ്. വ്യത്യസ്തമായ മത ആചാരാനുഷ്ഠാനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. പിന്തുടർച്ച അവകാശവും അങ്ങനെ തന്നെയാണ്. അപ്പം ഹിന്ദുവായ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് അവർ വിവാഹേതര ബന്ധത്തിൽ ജനിക്കുകയാണ് എങ്കിൽ, അതായത് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് എങ്കിൽ, ആ കുട്ടിക്ക് പിതാവിന്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഇല്ല. മറിച്ച് മാതാവിന്റെ സ്വത്തിലാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയ അവകാശങ്ങൾ മാത്രമാണുള്ളത്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമായ ഒരു രണ്ടു വ്യക്തികൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് എങ്കിൽ നോ വൺ സ്റ്റൈൽ, ആരുടെയും കുട്ടിയല്ല എന്നുള്ള അർത്ഥമാണ് നിയമത്തിലുള്ളത്. അതായത് അച്ഛന്റെ സ്വത്തിലും അവകാശമില്ല, അമ്മയുടെ സ്വത്തിലും അവകാശമില്ല. ക്രിസ്ത്യൻ ആണെങ്കിലും ഇതുപോലെ തന്നെ. അപ്പം ഈ കുട്ടിക്ക് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, പിന്തുടർച്ചാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹേതര ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് യാതൊരുവിധമായ പിന്തുടർച്ചാപരമായ സ്വത്തവകാശവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ വോയിഡ് മാരേജ് എന്ന് പറയുന്ന ഒന്ന്, വോയിഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം പല കാരണങ്ങളാൽ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, അതായത് വിവാഹം അസാധുവായിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ വിവാഹം അസാധുവാക്കപ്പെടുകയും ആ വിവാഹം അസാധുവാകുന്നതിന് തൊട്ട് മുൻപ് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയുകയും ആ കുഞ്ഞിന് നിയമപരമായ വിവാഹത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് നമ്മളുടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്നുള്ള വിധികളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയും പരമ്പരാഗത മൂല്യങ്ങളെയും കുറിച്ച് കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ആന്റണി പാലക്കൽ.
2: സമൂഹ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ലിവിംഗ് ടുഗദറിന് ഒരു പാശ്ചാത്യ അനുകരണമായിട്ടല്ല, പിന്നെയോ പരമ്പരാഗതമായ കുടുംബ വ്യവസ്ഥയുടെയും അതിലെ കെട്ടുപാടുകളുടെയും ഇന്നത്തെ തലമുറയുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പെൺകുട്ടികളുടെ ഒരു നിശബ്ദ പ്രതികരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടേതുപോലെയുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ കുടുംബങ്ങൾ ഇന്ന് പൊതുവെ സംഘർഷഭരിതമാണ്. പല ദാമ്പത്യ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. വിവാഹമോചനങ്ങളും മാതാപിതാക്കൾ തമ്മിൽ വേർപിരിഞ്ഞുള്ള ജീവിതവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത് കണ്ടാണ് പുതിയ തലമുറ വളരുന്നത്. അതിനാൽ തന്നെ വിവാഹം, കുടുംബം എന്നീ നിയമവിധേയമായ വ്യവസ്ഥാപിത ചട്ടക്കൂടുകളോട് പുതിയ തലമുറയ്ക്ക് വിരക്തിയാണ്. വ്യക്തികളുടെ താല്പര്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ ചട്ടക്കൂടായിട്ടാണ് കുടുംബ വ്യവസ്ഥയെ ഇന്ന് പുതിയ തലമുറ പൊതുവെ കാണുന്നത്. അതിനാൽ ഇത് കേവലമായൊരു നിയമപ്രശ്നം എന്നതിനപ്പുറം വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെയും ജീവിത രീതിയെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമായിട്ടാണ് ഈ തലമുറ കാണുന്നത്. പെൺകുട്ടികൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുന്നതോടെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും മാനിക്കാത്ത ബന്ധങ്ങളിൽ തുടരാൻ നിർബന്ധിതരാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സഹവാസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ലിംഗസമത്വമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇടങ്ങളെ മാനിച്ചുകൊണ്ട് പങ്കാളികൾക്കിടയിൽ തുല്യമായ പരിഗണനയും അധികാരവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം പരസ്പരമുള്ള വൈകാരികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ലിവിംഗ് ടുഗദർ എന്നത് കുടുംബം എന്ന സങ്കല്പത്തെ തകർക്കുകയല്ല, മറിച്ച് പുനർനിർവചിക്കുകയും ഒരു പുതിയ കുടുംബ സംസ്കാരത്തിന് വഴിതെളിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും.
1: മാറുന്ന സമൂഹത്തിൽ പുതിയ ജീവിത രീതികളും ബന്ധങ്ങളുടെ വ്യത്യസ്ത മാതൃകകളും ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ഏതുതരം ബന്ധത്തിന്റെയും അടിസ്ഥാനം വിശ്വാസവും പരസ്പര ബഹുമാനവും ഉത്തരവാദിത്വമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.
3: ലിവിംഗ് ടുഗദർ ബന്ധങ്ങളുടെ തകർച്ചകളും മാനസിക ആഘാതങ്ങളും ഒഴിവാക്കി
1: എല്ലാവരും മധുജൻ
3: ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ, സാമ്പത്തികം, ഭാവി കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പങ്കാളികൾ തുറന്ന് സംസാരിക്കണം. അതുപോലെ വിവാഹ ബന്ധത്തിൽ എന്ന പോലെ ഇവിടെയും പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചകളും ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല എന്ന് മനസ്സിലാക്കണം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളെയും സ്വത്തുക്കളെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുകയും സാധ്യമെങ്കിൽ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് ഭാവിയിലെ വലിയ ചതിക്കുഴികളിൽ നിന്ന് രക്ഷ നൽകും. ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോഴോ മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോഴോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഇത് ഈഗോ മാറ്റിവെച്ച് പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കും.
1: അഡ്വക്കേറ്റ് കോഗില ബാബു.

0: ആർട്ടിക്കിൾ 25 സബ് ക്ലോസ് 2 ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ആർട്ടിക്കിൾ 25 വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് വിവാഹ ബന്ധത്തിൽ ജനിച്ചോ വിവാഹേതര ബന്ധത്തിൽ ജനിച്ചോ എങ്ങനെ ജനിച്ചോ കുട്ടികളുമായിക്കോട്ടെ, ആ കുട്ടികൾക്ക് ഒരേ സോഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കണമെന്നാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ ധാരാളം കൺവെൻഷൻസിനും വിധിനായങ്ങളിലും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെയാണ് പരമപ്രധാനം. ഏത് തരത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിലും അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അവർക്ക് തുല്യമായ നീതി ലഭിക്കണം, തുല്യമായ സംരക്ഷണം ലഭിക്കണം, എല്ലാത്തരം അവകാശങ്ങളും തുല്യമാകണം എന്നും ഉള്ള രീതിയിൽ നിയമം മാറി വരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് പേഴ്സണൽ ലോ പ്രകാരം വിവാഹേതര ബന്ധത്തിൽ ലഭിച്ച കുട്ടികൾക്ക് പരിമിതമായ നിയമ സംരക്ഷണം മാത്രമേ നിലവിൽ ഇന്ത്യയിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
1: ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തികളുടെ മാനസികാരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ കൂടി പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. തുറന്ന ആശയവിനിമയവും പരസ്പര ധാരണയും പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. നിയമങ്ങളെക്കുറിച്ചും സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യമാണ് സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ജീവിതത്തിന്റെ അടിത്തറ. വ്യത്യസ്ത ജീവിത രീതികളെയും അഭിപ്രായങ്ങളെയും ബഹുമാനിക്കുന്നതോടൊപ്പം മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും സാമൂഹിക ഉത്തരവാദിത്വവും സംരക്ഷിക്കുകയാണ് ഓരോ ബന്ധങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്.
2: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: സമയം 6 മണി കഴിഞ്ഞാൽ 43 മിനിറ്റും 46 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന്

0: ഈയാട്ടത്തോടെ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSF കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്.

0: രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇ ഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇ ഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് സി പി എം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സി പി ഐ എം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരിവാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിങ്ങിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ സി ജി എച്ച് എസ് വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്നാരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് സി ജി പിയെ കുറ്റപ്പെടുത്തി. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടി വി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ ന്യൂസ് 18 ടി വി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാനം 2.0 ഇത്യസ്യ പ്രഭാവപൂർണ ക്രിയാന്വയനസ്യ ആവശ്യകതാമുദ്ദിശ്യ സബലം പ്രോക്തവാൻ യത് അഭിയാനം ആധാരഭൂത സംരചന

പുനർവിട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സമർപ്പണത്തിന്റെ സന്ദേശവുമായി ഇന്ന് ബലിപ്പെരുന്നാൾ. അതിരുകളില്ലാത്ത ആഘോഷത്തിന്റെ ഈ ആനന്ദവേളകളിൽ സ്നേഹസാഹോദര്യങ്ങൾ നൂറ്റാണ്ടുകളോളം ഇനിയും തുടരട്ടെ. പെരുന്നാൾ

0: ആശംസകളുമായി നമുക്ക് ആരംഭിക്കാം പുലർവിട്ടം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷനെടുക്കുന്നതിന് കണക്ഷനെടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷനെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിനു മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽപ്പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LTVB താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തേകൾ വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2809963. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗം ക്രയോൺസ്, UP വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645923924730465 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2438566. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട 45 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078-57-2094. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെയുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് മെയ് 28. ചരിത്രത്തിന്റെ വഴിത്താരകളിൽ സവിശേഷ സംഭവങ്ങളുടെ ചില കാൽപ്പാടുകൾ കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു ടി കെ രാമകൃഷ്ണൻ. 1922 മെയ് 28 എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇടതുപക്ഷ സർക്കാരുകളിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ കൂടിയായിരുന്നു. 2006 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകാരിയായ നേതാവായിരുന്നു വിനായക് ദാമോദർ സവർക്കർ. 1883 മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ തത്വശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി 1904 അദ്ദേഹം തന്റെ സഹോദരനോടൊപ്പം അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന രഹസ്യ സംഘടന രൂപീകരിച്ചു. ലണ്ടനിലെ പഠനകാലത്തും അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അത്യാധുനിക മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചത്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചത്. ലോക്സഭയിൽ 888 അംഗങ്ങൾക്കും രാജ്യസഭയിൽ 384 അംഗങ്ങൾക്കും ഇരിക്കാനുള്ള വിശാലമായ സൌകര്യം ഇതിലുണ്ട്. സംയുക്ത സമ്മേളനങ്ങളിൽ 1272 അംഗങ്ങളെ വരെ ഇവിടെ ഉൾക്കൊള്ളാനാകും. ലോക്സഭാ ഹാൾ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ പ്രമേയത്തിലും രാജ്യസഭാ ഹാൾ ദേശീയ പുഷ്പമായ താമരയുടെ പ്രമേയത്തിലുമാണ് മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും മെയ് 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ ദിനമായി ആചരിക്കുന്നു. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1987 കോസ്റ്റാറിക്കയിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ സമ്മേളനത്തിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ വിമൻസ് ഹെൽത്ത് നെറ്റ്വർക്കാണ് ഇത് ആദ്യമായി നിർദ്ദേശിച്ചത്. ലോക പ്രശസ്ത ചാരകഥാപാത്രമായ ജെയിംസ് ബോണ്ടിന്റെ സൃഷ്ടാവ് ഇയാൻ ഫ്ലെമിംഗ് ജനിച്ചത് 1908 മെയ് 28. 1953 പുറത്തിറങ്ങിയ കാസിനോ റോയൽ ആയിരുന്നു ഫ്ലെമിംഗിന്റെ ആദ്യ ജെയിംസ് ബോണ്ട് നോവൽ. ഇത് വൻ വിജയമായതോടെ അദ്ദേഹം തുടർന്ന് 11 നോവലുകളും 2 ചെറുകഥാ സമാഹാരങ്ങളും കൂടി ജെയിംസ് ബോണ്ട് പരമ്പരയിൽ എഴുതി. 2 ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ നാവികസേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ ഫ്ലെമിംഗ് പ്രവർത്തിച്ചിരുന്നു. ഈ ഔദ്യോഗിക അനുഭവങ്ങളും അദ്ദേഹം കണ്ടുമുട്ടിയ യഥാർത്ഥ ചാരന്മാരുമാണ് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിന് രൂപം നൽകാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ജെയിംസ് ബോണ്ട് എന്നത് തികച്ചും സാധാരണമായ ഒരു പേരായിരിക്കണം എന്ന് ഫ്ലെമിംഗിന് നിർബന്ധമുണ്ടായിരുന്നു. കരീബിയൻ പക്ഷികളെക്കുറിച്ച് പഠിച്ചിരുന്ന ജെയിംസ് ബോണ്ട് എന്ന അമേരിക്കൻ പക്ഷിശാസ്ത്രജ്ഞന്റെ പുസ്തകം കണ്ടാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇനി ആയുരാരോഗ്യം.

0: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ ശുചിത്വ ദിനം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുബ്ബലക്ഷ്മി സംസാരിക്കുന്നു.
1: എല്ലാ വർഷവും മെയ് 28-ാം തീയതിയാണ് ലോക ആർത്തവ ശുചിത്വ ദിനം, അതായത് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആയി ആചരിക്കുന്നത്. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയെക്കുറിച്ചുള്ള അനാവശ്യമായ നാണക്കേടും വിവേചനവും അവസാനിപ്പിക്കുക, ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ തീയതി തിരഞ്ഞെടുത്തതിനു പിന്നിൽ ലളിതമായ ഒരു കാരണമുണ്ട്. ഒരു ശരാശരി ആർത്തവചക്രം 28 ദിവസമാണ്. ഒരു ആർത്തവ കാലഘട്ടം ഏകദേശം 5 ദിവസവും നീണ്ടു നിൽക്കുന്നു. ഈ 5 ദിവസങ്ങളെയും 28 ദിവസങ്ങളെയും സൂചിപ്പിക്കാനായാണ് 5-ാം മാസമായ മെയ് മാസത്തിലെ 28-ാം തീയതി ഈ ദിനത്തിനായി തിരഞ്ഞെടുത്തത്. ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ആർത്തവ കാലയളവിൽ പാലിക്കുന്ന ശുചിത്വം കേവലം സൗകര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. കൃത്യമായ ശുചിത്വ പാലനത്തിന്റെ അഭാവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 1. അണുബാധകൾ. വൃത്തിയില്ലാത്ത തുണികളോ ഗുണനിലവാരമില്ലാത്ത പാഡുകളോ ഉപയോഗിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഗർഭാശയ സംബന്ധമായ അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ത്വക്ക് രോഗങ്ങൾ. നനഞ്ഞ പാഡുകളോ തുണികളോ ദീർഘനേരം ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കുന്നു. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ. ആവർത്തിച്ചുണ്ടാകുന്ന അണുബാധകൾ ഭാവിയിൽ വന്ധ്യതയ്ക്കും ഗർഭാശയ ക്യാൻസറിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. നമ്മുടെ സമൂഹം ഏറെ പുരോഗമിച്ചെങ്കിലും ആർത്തവത്തെ സംബന്ധിച്ച വികലമായ കാഴ്ചപ്പാടുകൾ ഇന്നും നിലനിൽക്കുന്നു. പല വീടുകളിലും ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇത് പെൺകുട്ടികളിൽ മാനസികമായ ഒറ്റപ്പെടലും അപകർഷതാബോധവും ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥിനികൾ ആർത്തവ ദിനങ്ങളിൽ സ്കൂളിൽ പോകാതിരിക്കുന്ന സാഹചര്യം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യമായ ശൗചാലയങ്ങളുടെ അഭാവം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ആർത്തവ ശുചിത്വ ദിനം അർത്ഥപൂർണമാകണമെങ്കിൽ പ്രായോഗികമായ മാറ്റങ്ങൾ ഉണ്ടായേ തീരൂ. ശാസ്ത്രീയമായ അറിവ് പകരുക. ആർത്തവം അശുദ്ധിയല്ല എന്ന ബോധ്യം കുട്ടിക്കാലം മുതൽക്കേ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നൽകണം. ശുചിത്വ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത. കുറഞ്ഞ ചിലവിൽ സാനിറ്ററി പാഡുകൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കണം. മെൻസ്ട്രൽ കപ്പുകൾ പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ലാഭമുള്ളതുമായ ഒരു മികച്ച ബദലാണ്. സുരക്ഷിതമായ സംസ്കരണം. ഉപയോഗിച്ച പാഡുകൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, ഇൻസിനറേറ്ററുകൾ പോലുള്ളവ പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും ഉറപ്പാക്കണം. ആർത്തവ ശുചിത്വം മികച്ച രീതിയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. പാഡുകൾ കൃത്യസമയത്ത് മാറ്റുക. സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവർ കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റണം. രക്തസ്രാവം കുറവാണെങ്കിലും പാഡ് മാറ്റാൻ മടിക്കരുത്. ദീർഘനേരം ഒരേ പാഡ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയകൾ വളരാനും അണുബാധയ്ക്കും കാരണമാകും. നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ കൂടുമ്പോൾ അത് ശൂന്യമാക്കി കഴുകി വീണ്ടും ഉപയോഗിക്കാം. ജനനേന്ദ്രിയ ഭാഗം കഴുകുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് ഫ്രണ്ട് ടു ബാക്ക് കഴുകാൻ ശ്രദ്ധിക്കുക. മലദ്വാരത്തിലെ ബാക്ടീരിയകൾ യോനി ഭാഗത്തേക്ക് എത്താതിരിക്കാൻ ഇത് സഹായിക്കും. യോനിഭാഗം വൃത്തിയാക്കാൻ വീര്യമേറിയ സോപ്പുകളോ പെർഫ്യൂം അടങ്ങിയ ക്ലീനറുകളോ ഉപയോഗിക്കരുത്. ഇത് യോനിയിലെ സ്വാഭാവികമായ pH നില തെറ്റിക്കുകയും അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. ചെറു ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ആർത്തവകാലത്ത് വായുസഞ്ചാരമുള്ള കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഈർപ്പം നിലനിൽക്കുന്നത് തടയുകയും ചർമ്മത്തിന് അസ്വസ്ഥതകൾ, റാഷസ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടിവസ്ത്രങ്ങൾ ദിവസവും മാറ്റുകയും അവ നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കുകയും ചെയ്യുക. ആർത്തവകാലത്ത് കുളിക്കുന്നത് ഒഴിവാക്കരുത്. ദിവസവും ചുരുങ്ങിയത് 2 നേരമെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുകയും വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ ശുചിത്വ ദിനം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുബ്ബലക്ഷ്മി.
2: ഇനി ചലച്ചിത്രഗാനം കേൾക്കൂ. വാണിജ്യറാമ സംഘവും പാടിയതാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ചിത്രം മണിത്താലി.

0: തൊഴിൽ ദർശനം.
1: ഒഡീഷയിലുള്ള നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൈനിംഗ് മേറ്റ് ഗ്രേഡ് 3 ഒഴിവ് 21, ജനറൽ 8, EWS 2, OBC, NCL 3, SC 3, ST 5. യോഗ്യത 10-ാം ക്ലാസ് വിജയവും അംഗീകൃത മൈനിംഗ് മേറ്റ് സർട്ടിഫിക്കറ്റും അനുബന്ധ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. SUPT JOT ഓപ്പറേറ്റർ ഒഴിവ് 55, ജനറൽ 28, EWS 6, OBC, NCL 2, SC 12, ST 7. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഫിറ്റർ ട്രേഡിൽ ITA, NCVT, NCVET അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും. പ്രായം 27 വയസ്സ് കവിയരുത്. ഓപ്പറേറ്റർ ഗ്രേഡ് 3 ഒഴിവ് 54, ജനറൽ 24, EWS 5, OBC, NCL 6, SC 8, ST 11. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഫിറ്റർ ട്രേഡിൽ ITA, NCVT, NCVET അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും. അനുബന്ധ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ഓപ്പറേറ്റർ ഗ്രേഡ് 3 6, ജൂനിയർ ഫോർമാൻ മൈൻസ് 8, ജൂനിയർ ഫോർമാൻ ഇലക്ട്രിക്കൽ 3, SUPT JOT ഫിറ്റർ 12, ടെക്നീഷ്യൻ ഫിറ്റർ ഗ്രേഡ് 3 13, SUPT JOT ഇലക്ട്രിക്കൽ 35, ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഗ്രേഡ് 3 35, SUPT JOT ലബോറട്ടറി 6, SUPT JOT ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 10, ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഗ്രേഡ് 3 10. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെയും ട്രേഡ് ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. നാൽക്കോ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം nalcoindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി nalcoindia.com. ഇന്ത്യൻ ആർമി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 30 ഒഴിവുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനം ലഭിക്കും. വിഷയങ്ങളും ഒഴിവും സിവിൽ 6, കമ്പ്യൂട്ടർ സയൻസ് 6, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 6, കൂടാതെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ 2 ഒഴിവുമുണ്ട്. പ്രായം 20-നും 27 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in. ഇന്ത്യൻ ആർമിയിൽ 56-ാമത് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുണ്ട്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. 4 വർഷമാണ് പരിശീലനം. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദവും ലഫ്റ്റനന്റ് റാങ്കിൽ പെർമനന്റ് കമ്മീഷൻ നിയമനവും നൽകും. യോഗ്യത 2+ വിജയം അല്ലെങ്കിൽ തത്തുല്യം. 2+ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ആകെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. 2026 JEE മെയിൻ പരീക്ഷ എഴുതിയവരായിരിക്കണം. പ്രായം അപേക്ഷകർ 2007 ജൂലൈ 1 മുൻപോ 2010 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in.
0: തൊഴിൽ ദർശനം.
2: ഒരു സംഗീത സംവിധായകൻ മറ്റൊരു സംഗീതകാരന് വേണ്ടി ഗാനം ആലപിക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. 2 ലെജൻഡുകൾ ഒത്തുചേരുന്ന ഒരു അസുലഭ ഗാനം. ആ ചലച്ചിത്രവും മഹാരഥന്മാർ ഒത്തുചേർന്ന അപൂർവ അനുഭവമായിരുന്നു. ആ കേട്ടുമറന്ന ഗാനത്തിനായി കാത്തിരിക്കൂ പുലർവെട്ടത്തിന്റെ 2-ാം ഭാഗത്തിനായി. പുലർവെട്ടത്തിന്റെ 2-ാം ഭാഗം 7:35 ശേഷം കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
0: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ

0: നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിൻ്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുക. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചു മോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-117-8 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 7 ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
0: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി പുലർവിട്ടം തുടരുന്നു.

0: ഇനി കാലം സാക്ഷി.
1: പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ പ്രമുഖ കാൽപ്പനിക കവികളിൽ ഒരാളായിരുന്നു മഹാകവി പി എന്നറിയപ്പെട്ട പി കുഞ്ഞിരാമൻ നായർ. 1905 ഒക്ടോബർ 4 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ജനിച്ചത്. വെള്ളിക്കോത്ത് പ്രൈമറി സ്കൂൾ, പട്ടാമ്പി സംസ്കൃത കോളേജ്, തഞ്ചാവൂർ സംസ്കൃത പാഠശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൂടാളി ഹൈസ്കൂൾ, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായും വിവിധ പ്രസ്സുകളടക്കമുള്ള സ്ഥാപനങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കവിതാരചനയിൽ അതീവ തൽപരനായിരുന്ന അദ്ദേഹം നാടുടനീളം സഞ്ചരിച്ചാണ് തൻ്റെ കവിതകൾ എഴുതിയിരുന്നത്. കവിത, നാടകം, ജീവചരിത്രം, പ്രബന്ധം, ആത്മകഥ, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 60-ലേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ പ്രധാന കൃതികളാണ്. താമരത്തോണി, താമരത്തേൻ, വയൽക്കരയിൽ, പൂക്കളം, കളിയച്ഛൻ തുടങ്ങി 30 കവിതാസമാഹാരങ്ങൾ മലയാളത്തിന് അദ്ദേഹം സമ്മാനിച്ചു. രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങളാണ്. താമരത്തോണി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മലയാള കവിതയിൽ സവിശേഷമായ ഒരു അനുഭൂതി മണ്ഡലം തീർത്ത് കവിയും കവിതയും പ്രപഞ്ചവും തമ്മിലുള്ള അസാധാരണമായ ഒരു തന്മയി ഭാവത്തിലൂടെ ആസ്വാദകരിലേക്ക് തൻ്റെ സർഗസൗന്ദര്യം പകർന്നു നൽകിയ മഹാകവി പി കുഞ്ഞിരാമൻ നായർ 1978 മെയ് 27 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ ശബ്ദം.
2: ഞാൻ ജനിച്ച കാഞ്ഞങ്ങാട്ട് വെള്ളിക്കോത്ത് സ്കൂള് 5 വരെ പഠിച്ചു. പാസ്സാകോ തോറ്റോ എന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. തോറ്റിട്ടുണ്ടാവണം. 5 ജയിക്കുക എന്നുള്ളതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണക്കിന് പേടി, അന്ന എനിക്ക് പേടിയായിരുന്നു. കണക്ക് എന്നൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. എഴുത്തിലുമില്ല, വാക്കിലില്ല, അത് കവിതയിലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 13.5 വണ്ടി കയറി പട്ടാമ്പിക്ക്.
3: പട്ടാമ്പി
2: പഠിക്കാനാണ്. പുന്നശ്ശേരി നമ്പി നീരാണ്ട് ശർമ്മയുടെ കീഴിൽ കുറച്ച് കാലം പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം. എന്നെ കവിയാക്കിയതും അതായിരിക്കാം ഒരു പക്ഷേ. അതുമാത്രമല്ല, അച്ഛന് വേറെ ഒരു ഗൂഢായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മകനെ ഒരു വൈദ്യനാക്കിയാൽ കൊള്ളാം, എന്നെ സംസ്കൃതം വേണം. എന്നാ പട്ടാമ്പി പോയി കുറച്ച് സംസ്കൃതം ആദ്യം വെളിപ്പെടുത്തി ഉണ്ടാക്കി, പിന്നീട് വൈദ്യത്തിലേക്ക് വൈദ്യനാക്കാം കടക്കാം എന്നുദ്ദേശിച്ചിരിക്കണം. അപ്പോ സാധാരണ അന്നേ ഈ കാശിന്റെ കാര്യത്തിലൊക്കെ ഈ ധാരാളിത്വവും സ്വഭാവത്തിലുള്ള ആളുകൾ പറയുന്ന തകരാറും ഒക്കെ അന്ന് തന്നെ തുടങ്ങി. 1 ചോദിച്ചാൽ 10 തരും അച്ഛൻ. അങ്ങനത്തെ അച്ഛനായിരുന്നു. അവിടുന്ന് പട്ടാമ്പി വന്ന് അവിടെ ചേർന്നു. അന്നാണ് ഈ തഞ്ചാവൂർക്കാർ ശാസ്ത്രിമാരുടെ ഒക്കെ കീഴിൽ പഠിച്ചത്. ഒരു കാവ്യവും ഒരു അലങ്കാരവും ഗുരുനാഥൻ പഠിപ്പിച്ചു. കൗമുദിയും പഠിപ്പിച്ചു ഗുരുനാഥൻ. മലയാളത്തില് വായിക്കലും പഠിക്കലൊന്നും ഇല്ലെങ്കിലും അത് സ്വതവെ കയ്യിലുണ്ട് എന്നൊരു തോന്നലുണ്ടായി.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ ശബ്ദം.

ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. ശ്വേത പാടിയതാണ് ഈ ഗാനം. ഗാനത്തിന്റെ സംഗീതം ശരത്, ഗാനരചന കാവാലം നാരായണ പണിക്കർ, ചിത്രം ഇവൻ മേഘരൂപൻ.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

ഇനി നമുക്ക് ചുറ്റും. ഗവൺമെന്റ് VHSS കോട്ടുകാലിൽ അധ്യാപക നിയമനത്തിനായി ഇന്ന് നടത്താനിരുന്ന അഭിമുഖം ശനിയാഴ്ച രാവിലെ 10 മണിയിലേക്ക് മാറ്റിയെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9446036223 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവിധ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം, ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം, MB കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം എന്നിവയാണ് പുരസ്കാരങ്ങൾ. 2025 January 1 മുതൽ December 31 വരെ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൌലിക കൃതികളും അവാർഡ് ചെയ്ത PhD ഗവേഷണ പ്രബന്ധങ്ങളുമാണ് പരിഗണിക്കുക. അവസാന തീയതി July 31. കൂടുതൽ വിവരങ്ങൾക്ക് 9447956162 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. '26-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. +2 VHSE അല്ലെങ്കിൽ ITI KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSE

0: എസ് സി വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിരിക്കുന്ന 11 അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷം മെട്രിക്, ITI, KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1ാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും www.le.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും ലഭിക്കുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ തന്നെ ലഭ്യമായിരിക്കും. SC ST, OEC, SCBC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. വിലാസം ഒന്നുകൂടി പറയുന്നു, www.le.polyadmission.org. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യയോഗ്യത പാസ്സായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ മറ്റ് അർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0471-24-74-720. മറ്റൊരു നമ്പർ 0471-24-6-77-28. വെബ്സൈറ്റ് വിലാസം പറയാം: www.capt.kerala.com. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, this is Dr. Jinju S back with another fascinating episode of Good English. Today we are going to talk about something that can truly transform the way you speak and write, enhancing your vocabulary. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ ഉപയോഗം മനോഹരമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ പദസമ്പത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം? Why is vocabulary so important? With good vocabulary, you can express exactly what you feel instead of saying very good or very bad every time. You can impress in job interviews, write better emails, tell better stories, and even enjoy reading English books and newspapers more. നല്ല vocabulary ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയും. എപ്പോഴും very good അല്ലെങ്കിൽ very bad എന്ന് ആവർത്തിക്കേണ്ടി വരില്ല. അഭിമുഖങ്ങളിൽ നല്ല മതിപ്പുണ്ടാക്കാം, മികച്ച ഇമെയിലുകൾ എഴുതാം, കഥകൾ പറയുമ്പോൾ അവ രസകരമാക്കാം, പുസ്തകങ്ങളും പത്രങ്ങളും കൂടുതൽ ആസ്വദിച്ചും വായിക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേയ്സ് ടു മേക്ക് യുവർ വൊക്കാബുലറി സ്പാർക്കിൾ ആൻഡ് ഷൈൻ ഇസ് ബൈ അവോയ്ഡിംഗ് ദി എക്സസീവ് യൂസ് ഓഫ് ഇന്റൻസിഫയേഴ്സ് ലൈക്ക് വെരി ആൻഡ് റിയലി, ആസ് ഇൻ ഐ എം വെരി ടയർഡ് ഓർ ദ മൂവി വാസ് റിയലി ഗുഡ്. Let us explore this further. Instead of saying I was very surprised, you may say I was astonished or astounded or stunned. For example, I was astonished when I received the job offer from the Mumbai company the very next day. Even stronger alternatives are words like flabbergasted or dumbfounded or taken aback. For example, she was flabbergasted to see her old school friend after 20 years at the Onam celebration. When someone asks you your opinion about a film or a book, instead of saying

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: വേലുമാൻ തെറ്റിപ്പിരിഞ്ഞുവെന്ന വാർത്ത നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. സ്വത്തുകാരനായ അയാളെ മുഷിപ്പിക്കത്തക്കവണ്ണം അത്ര വലുതാണോ ഒരനാഥക്കുട്ടി എന്നതായിരുന്നു നാട്ടുകാരുടെ സംശയം. ഒന്നുകിൽ മാസ്റ്റർ ഒരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയുമായി അയാൾക്ക് എന്തോ നിഗൂഢ ബന്ധമുണ്ട്. ഇങ്ങനെയായി സംഭാഷണത്തിൻ്റെ പോക്ക്. നമ്പിടിയുടെ അഞ്ചാംപുരയിൽ നിന്നാണ് ഈ സംസാരം ഉത്ഭവിച്ചത്. അയൽപ്പക്കക്കാരുടെ കർമ്മമാർഗങ്ങളെക്കുറിച്ചും ധർമ്മബോധങ്ങളെക്കുറിച്ചും അവിടെ എപ്പോഴും ചർച്ച നടക്കാറുണ്ട്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടതില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ ജന്മി കുടുംബമാണത്. നെല്ലുണ്ട്, പണവുമുണ്ട്. അയൽപ്പക്കക്കാരുടെ നടപടി ദൂഷ്യങ്ങൾ, അടുത്ത മാസത്തിലുണ്ടാകുന്ന പിറന്നാൾ സദ്യകൾ, ചാത്തങ്ങൾ, അവയ്ക്കുണ്ടാകേണ്ട വിഭവങ്ങൾ, ഉത്സവങ്ങൾ, ഇവയൊക്കെയാണ് അവിടെ അന്വേഷണ വിഷയമാവുക പതിവ്. ഒന്നുമില്ലാതെ ഒരാളിത് ചെയ്യോ? വേലു നായർ സൂചിപ്പിച്ചതിലും കാര്യമുണ്ട് എന്നായി അവിടത്തെ തറവാട്ടമ്മ. പക്ഷേ മാസ്റ്റർ ഒരു സാധുവാണ്. വേലക്കാരികൾ ഒരു പരിചയമായി ചെന്നു നോക്കി. എടി, ഇക്കാര്യത്തിൽ സാധുവും സമർത്ഥനുമില്ല, എല്ലാവർക്കും പിറക്കും കുട്ടി. താൻ പറഞ്ഞത് സ്വൽപ്പം ബുദ്ധിപൂർവമായ കാര്യമാണെന്ന ഒരു മുഖഭാവമുണ്ടായി ആ തറവാട്ടമ്മയ്ക്ക്. അതിന് വേലക്കാരികൾക്ക് മറുപടിയില്ലായിരുന്നു. ബുദ്ധിമതികളല്ലാത്ത അവരും പെറ്റിട്ടുണ്ട്. ആ സംഭാഷണം മേലടുക്കളയിൽ നിന്ന് കുളക്കടവിലേക്കും അവിടെ നിന്ന് വീടുകളിലേക്കും പകർന്നു. എന്റെയെടോ, എന്നാലും മാധവിയമ്മ ഇതറിഞ്ഞിട്ട് പോർക്കുവോ? ചില പെണ്ണുങ്ങൾക്കൊരു സംശയം. പോർക്കുകയല്ലാതെ ഭർത്താവിനെ കളയാനോ? ആ ചോദ്യം എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ കുറിക്കുകൊണ്ടു. അതും നേരാ, ഇക്കാലത്ത് ആർക്കും സംബന്ധക്കാരനെ കളയാൻ കഴിയില്ല. പണ്ടാണെങ്കിൽ ഒരുത്തൻ പോയാൽ അപ്പോ വരും വേറെ ഒരുത്തൻ. ചെറുപ്പത്തിൽ കൊന്ന പൂത്ത പോലെയല്ലായിരുന്നോ? ഇപ്പോ വെച്ച് ആണുങ്ങൾക്ക് നാല് സംബന്ധം തുടങ്ങാൻ ഉശിരില്ല. പെണ്ണുങ്ങൾക്ക് തലയിലെഴുത്തുമില്ല. മൂന്ന് സംബന്ധം വകയിൽ 17 കുട്ടികളെ പ്രസവിച്ച ഒരു കിഴവി അഭിപ്രായപ്പെട്ടു. എവിടെയായാലും അയാളുടെ കുട്ടിയല്ലേ? കാരണം കണ്ടെത്താൻ കഴിയാത്തിടത്ത് ആളുകൾ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ച്, രൂപം കിട്ടാത്തിടത്ത് നിഴലിനെ മുറുകെ പിടിച്ചു. ആവർത്തിച്ചാവർത്തിച്ച് അതിന് ഒരു സത്യത്തിൻ്റെ ഝായയുണ്ടാക്കുകയും ചെയ്തു. പിന്നെ കൊമ്പുകളും ചിനച്ചങ്ങളും.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ആകാശവാണി. ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. ഒരു യുവതിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൊന്ന് മനസമ്മതത്തോടെ നടക്കുന്ന മാംഗല്യത്തിനായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാവണം. ഈ കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും മാംഗല്യ നിമിഷങ്ങൾ വരികളിൽ തുടിച്ചു നിൽക്കുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകിയത്, സിതാരയും സംഘവും പാടിയത്. ചിത്രം അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ്.

മാംഗല്യവേളയ്ക്കായുള്ള കാത്തിരിപ്പും ഒരുക്കവും വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വസുന്ധര വി ആർ.
3: യോഗാഭ്യാസത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും എന്നാൽ ഏറ്റവും പ്രയോജനപ്രദമായ ആസനമാണ് ശവാസനം. ശരീരത്തിന്റെ സകല ഭാഗങ്ങളെയും തളർത്തി മലർന്നു കിടക്കുക. കാലുകൾ പരസ്പരം തൊടാതെ അല്പം അകറ്റി കൈപ്പത്തികൾ ശരീരത്തിൽ നിന്നും അരിവശങ്ങളിൽ അകറ്റി ഉള്ളം കൈ മലർത്തി കിടക്കുക. ഈ നിലയിലാണ് നമ്മൾ കിടക്കേണ്ടത്.

0: ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മളുടെ ശ്വാസത്തിലുമാണ്. ശരീരത്തിന്റെ എല്ലാ മാംസപേശികളെയും പൂർണമായും അയച്ചിടുക. തുടർന്ന് യഥാക്രമം കാലിൽ നിന്ന് മേൽപോട്ടുള്ള ശരീരഭാഗങ്ങളെ സാവധാനത്തിൽ അയച്ചുവിടുക. ഏറ്റവും ഒടുവിൽ മുഖത്തെ പേശികളും അയക്കുക. മെല്ലെ കണ്ണുകളുടെ കൃഷ്ണമണി അനക്കാതെ വയ്ക്കുക. ഇപ്പോൾ ശവാസനമായി ഈ ആസനത്തിൽ യാതൊരു ചിന്ത കൂടാതെ ശരീരവും അനക്കാതെ കിടക്കുക. എത്ര നേരം നമുക്ക് ഈ ആസനം നിലനിർത്താമോ അത്രയും നല്ലതാണ്. ശ്വാസം അകത്തോട്ടും പുറത്തേക്കും വിടുന്നത് സാവധാനത്തിലായിരിക്കണം. മൂക്കിന്റെ ദ്വാരത്തിൽ കൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടതും പുറത്തേക്ക് വിടേണ്ടതും. കൂടുതൽ ബലപ്രയോഗമോ മുഖത്ത് ഗോഷ്ഠികളോ കൂടാതെ കഴിയുന്നത്ര ദീർഘമായി ശ്വാസം എടുത്തു വിടേണ്ടതാണ്. ശ്വാസം അകത്തോട്ട് വിടുമ്പോൾ 4-5 സെക്കൻഡ് സമയത്തിൽ കൂടുതൽ അകത്ത് തടഞ്ഞു നിർത്താൻ പാടുള്ളതല്ല. പൊടിയും മറ്റു മാലിന്യവും കലർന്ന വായു ദീർഘമായി ഉള്ളിലേക്ക് ശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു യോഗാഭ്യാസ മുറ ചെയ്യുന്നതിനു മുന്നേയും അവസാനവും ശവാസനം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. യോഗാസനത്തിൽ നിന്ന് തിരിച്ചു വരാൻ കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക, കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. ശേഷം കൈപ്പത്തിയും കാലിന്റെ പാദങ്ങളും ചെറുതായിട്ട് അനക്കി ശിരസ് അല്പം അനക്കി കാലുകൾ ചേർത്ത് ശരീരം നിവർന്നു കിടക്കുക. വലത്തെ വശത്തോട്ട് ചരിയാനായിട്ട് നിങ്ങളുടെ വലത്തേ കൈ മുകളിലേക്ക് ഉയർത്തുക, ഇടത്തെ കാല് മുട്ടിൽ വെച്ച് മടക്കുക. ശേഷം വലത്തെ വശത്തോട്ട് ചരിഞ്ഞ് സാവധാനത്തിൽ എഴുന്നേറ്റ് ഇരിക്കുക. ശവാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് നോർമലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഘൂകരിക്കുന്നു. പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശവാസനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ശവാസന അഭ്യസിക്കുന്നത് വളരെയധികം നല്ലതാണ്.
1: ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വസുന്ധര വിആർ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ മേഘമൽഹാർ എന്ന പടത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയത്, രമേശ് നാരായണന്റെ സംഗീതം, ഗാനരചന ONV കുറുപ്പ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: കെ ചിത്രയും KJ യേശുദാസും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം തൂവൽ കൊട്ടാരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനിയും കേൾക്കാം. 9:15 ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം. സുപ്രീംകോടതിയുടെ ശ്രദ്ധേയമായ വിധി.

0: ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അപകടകാരികളും പേവിഷബാധയേറ്റതും മാറാരോഗം ബാധിച്ചതുമായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം നൽകാമെന്ന വളരെ പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. തെരുവ് നായ്ക്കൾ ജനജീവിതത്തിന് ഭീഷണിയായിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. പലതരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ബോധവൽക്കരണവുമെല്ലാം നിലവിലുള്ളപ്പോഴും തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്നതായ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ തുറന്നുവിടാതെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് ഭേദഗതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപകടകാരികളായ നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന ഇടങ്ങളിൽ വെറ്റിനറി വിദഗ്ധരുടെ വിലയിരുത്തലിന് ശേഷം ദയാവധം നൽകാവുന്നതാണ്. ഇതിൽ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയൽ നിയമം അടക്കം പരിഗണിക്കുകയും വേണം. അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്.
1: രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്നതിന് കൃത്യമായ അർത്ഥത്തിലുള്ള നിർവചനം രേഖപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ എന്നതിന് മനുഷ്യ

0: ജീവന്റെ വില എന്തെന്ന് വളരെ വ്യക്തമായി രാജ്യത്തിന്റെ പരമോന്നത കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നമുക്കറിയാം, സമീപകാലത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് തെരുവുനായ ശല്യം. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് വൃദ്ധരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ നിരന്തരം തെരുവുനായകളുടെ ക്രൂരമായ അക്രമത്തിന് വിധേയരാകുകയും മരണമുൾപ്പെടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധിന്യായം സ്വാഗതാർഹവും അതോടൊപ്പം തന്നെ മനുഷ്യജീവന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് അരക്കിട്ടുറപ്പിക്കുന്നതും ആണ്. ഏറ്റവും പുതിയ ഉത്തരവിൽ രാജ്യത്തിന്റെ ഭരണഘടന 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന റൈറ്റ് ടു ലൈഫ് അഥവാ ജീവിക്കുവാനുള്ള അവകാശത്തിന് തെരുവ് നായ്ക്കളെ ഭയക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം കൂടി റൈറ്റ് ടു ലൈഫിൽ അഥവാ ജീവിക്കാനുള്ള അവകാശത്തിൽ ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയും അതോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉന്നത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നുമാണ്. തെരുവ് നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ചരിത്രപരമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരവസ്ഥയായി തെരുവുനായ ശല്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പലപ്പോഴും ഏറ്റവും സിവിലൈസ്ഡ് ആയ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും പൊതുനിരത്തുകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോഴും ആഹാര അവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റുകളും ഇടുന്ന പതിവ് തുടരുകയാണ്. ഇത്തരം കാര്യങ്ങൾ തെരുവുനായകൾ ഉൾപ്പെടെയുള്ളവയെ ആകർഷിക്കുകയും പൊതുസമൂഹത്തിന് ദോഷകരമാകുന്ന രീതിയിലും ജീവന് ഭീഷണിയാകുന്ന രീതിയിലും അത്തരത്തിൽ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയുടെ ഉത്തരവിനോടൊപ്പം ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നാഗരികത എന്ന സ്വത്വത്തെ മുൻനിർത്തി നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിറവേറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ.
1: ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്താൽ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത്. മുൻവർഷങ്ങളിൽ സംസ്ഥാനത്ത് 300,000-ത്തിലധികം പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ കടിയേറ്റത് എന്ന വസ്തുത വളരെ പ്രധാനമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും ചികിത്സ തേടാത്തതുമായ കണക്കുകൾ കൂടിയെടുത്താൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് എണ്ണം. ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാവണം. മാർക്കറ്റുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം കൂട്ടം കൂടി നടക്കുന്ന തെരുവ് നായ്ക്കൾ പലതരത്തിൽ ഭീഷണിയാണ് എന്ന വാർത്തകൾക്ക് പഴക്കമുണ്ടെങ്കിലും ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. സ്വയം രക്ഷ നേടാനുള്ള ശക്തി ഇല്ലാത്തവരാണ് കൂടുതലും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ നടക്കുന്നതാണ്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. പഞ്ചായത്തുകളുടെയും കോർപ്പറേഷന്റെയും ഒക്കെ ശ്രദ്ധ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എ സുരേഷ് കുമാർ.
2: തെരുവുനായ പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രസ്താവിച്ച വിധി വളരെയധികം സ്വാഗതാർഹമാണ്. പരമോന്നത നീതിപീഠം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു വന്നത് ഈ പ്രശ്നത്തിന്റെ ഗൌരവം എടുത്തു കാണിക്കുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തെരുവുനായ പ്രശ്നം അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ആക്രമണ ഉത്സുകതയും നാൾക്ക് നാൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. വെറുതെ കടിക്കുക എന്നതിലുപരി മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടു. അടുത്തിടെ പേവിഷ ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം ശരിക്കും ആശങ്കാജനകമാണ്. ആന്റി റാബീസ് വാക്സിൻ എടുത്തവർക്ക് പോലും രോഗം വന്ന് അവർ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ്. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതും തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനോട് ഒരു വിഭാഗത്തിനുള്ള എതിർപ്പുമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരുമാണ് ഇതിൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, അതിരാവിലെ വ്യായാമത്തിന് നടക്കാൻ ഇറങ്ങുന്നവർ, സീനിയർ സിറ്റിസൺസ്, രാത്രി ജോലി കഴിഞ്ഞ് കാൽനടയായി പോകുന്നവർ എന്നിവരൊക്കെ ഈ ഭീഷണി നേരിടുന്നുണ്ട്. നായ്ക്കളുടെ നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കൾ റോഡിലുണ്ടാക്കുന്ന വാഹന അപകടങ്ങളും മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പിടികൂടി അവയെ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം

0: എവിടെ നിന്നാണോ പിടികൂടിയത് അവിടെ തന്നെ തിരികെ എത്തിക്കുന്ന ABC സമ്പ്രദായമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർന്നു വരുന്നത്. പ്രജനനം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയെ ഇപ്രകാരം തിരികെ കൊണ്ടുവിടുന്നത് കാരണം ആ പ്രദേശത്തെ പ്രശ്നം അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ന്യൂനതയാണ്. പക്ഷേ അതുപോലും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഒരു ഭാഗത്ത് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതും മറുഭാഗത്ത് നായസ്നേഹികളുടെ എതിർപ്പും ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ് എന്നതിൽ തർക്കമില്ല. ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധയുള്ളതുമായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കാം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരുവുനായ കൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പുറമെ സർക്കാരിന് ഈ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ കടുത്തതാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആശുപത്രികളിൽ സൗജന്യമായി നൽകുന്ന ആന്റി റാബീസ് വാക്സിനുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാരിന് മുടക്കേണ്ടി വരുന്നത്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി നിരവധി ജീവികളെ കൊല്ലുന്ന നാട്ടിൽ തെരുവ് നായ്ക്കളെ കൊല്ലുമ്പോൾ മാത്രം ഇത്ര കടുത്ത എതിർപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. തെരുവ് നായ്ക്കളെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊന്നൊടുക്കാൻ ആർക്കും ഉദ്ദേശമില്ല. മറിച്ച് ആക്രമണകാരികളായവയെയും പേവിഷബാധയുള്ളവയെയും ദയാവധത്തിന് ഇരയാക്കുകയും അതോടൊപ്പം ഇവയുടെ പ്രജനനം നിയന്ത്രിക്കുകയും ആവശ്യമുള്ള ഇടങ്ങളിൽ ഇവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുകയും വേണം. സഹാനുഭൂതിയോടെ തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം 20,000 പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ ജീവഹാനി സംഭവിക്കുന്നത് എന്നാണ്. പൊതുസ്ഥലങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഭക്ഷ്യമാലിന്യങ്ങൾ കൂടുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ABC പദ്ധതി ഇനിയും കാര്യക്ഷമതയോടെ നടപ്പാക്കേണ്ടതാണ് എന്ന വസ്തുതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നായ്ക്കളെ വളർത്തുന്നവർ ശരിയായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അവയെ ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ തെരുവ് നായ്ക്കളിൽ നിന്നും ആക്രമണങ്ങളും പേവിഷബാധ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനും അത് മനുഷ്യർക്ക് ഭീഷണിയുമാണ്. ഡോഗ് ട്രെയിനറായ ശ്രീ ചന്ദ്രകുമാർ തിരുമല.
2: മനുഷ്യജീവിന് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ശ്ലാഘനീയമാണ്. അത് ജനപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ആശങ്ക നിറഞ്ഞതാണ്. കാരണം ഇത് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പും നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം ചേർന്ന് ABC ഗ്രൂപ്പുകൾ സജീവമാക്കുകയും ഇപ്പം നിർജീവ അവസ്ഥയിലാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അത് സജീവമാക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറും അനുബന്ധ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനങ്ങൾ അത് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും വെറ്റിനറി ഡോക്ടറും സംഘവും അത് ആംബുലൻസും ഉണ്ടെങ്കിൽ അങ്ങനെ സംവിധാനം, അത് ഹാൻഡ്ലർ അത്യാവശ്യ ഘടകമാണ്. നായ്ക്കളെ പിന്തുടരുകയാണെങ്കിൽ ഹാൻഡ്ലറിന്റെ ആവശ്യം കൊണ്ട് അങ്ങനെയാണെങ്കിൽ എത്തിച്ചേരാൻ വളരെ സുഗമമായ നടപ്പിന് നന്നായിരിക്കും. ദേവതം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പൊ ജനങ്ങൾ മുൻകൂട്ടി അടിച്ചു കൊല്ലാൻ പാടില്ല, അത് പിന്നെ അത് വിഷം കൊടുക്കാൻ പാടില്ല, പിന്നെ അനുബന്ധമായിട്ട് ക്രൂരമായ പ്രവർത്തനം മർദ്ദിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ജനപക്ഷത്തൊന്നും പാടില്ല. അതിന് പരിഹാരമായിട്ടാണ് വെറ്റിനറി ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ പരസ്യമായി അല്ലാതെ അതൊരു മറയോടുകൂടി വേദനയില്ലാത്ത മരണമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ തെരുവുനായ്ക്കളെ അക്രമകാരികളാവുന്ന തെരുവുനായ്ക്കളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ രോഗമുള്ള തെരുവുനായ്ക്കളായിരിക്കും. സാധാരണ റാബീസ് ക്യാൻസർ പോലുള്ള വേദനയുടെ രോഗമുള്ള നായ്ക്കളായിരിക്കണം ഇവർ മനുഷ്യനെ ആക്രമിക്കുക, ആ വേദന കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന സ്കിൻ ഡിസീസിലുള്ള നായ്ക്കളെ പുറത്ത് തുറന്നുവിടുന്ന രീതികൾ അവലംബിക്കുന്നുണ്ട്. അതും ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ടോയ് ബ്രീഡ് ടൈപ്പിലുള്ള നായ്ക്കളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വളരെ അറ്റാച്ചഡ് ആയതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ആളുണ്ടായിരിക്കണം. അത് പൂട്ടിയിട്ടിട്ട് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും അത് ക്ഷിപ്രകോപികളായി വരാൻ സാധ്യതയുണ്ട്. പൊതുവെ വെറ്റിനറി മെഡിസിൻസ് ഒക്കെ വളരെ വില കൂടുതലാണ്. ഇത് ABC ഗ്രൂപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയോജിച്ച് അതിന് പ്രത്യേക ഒരു ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ സെന്ററോ കാരുണ്യ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വളരെ അനുകൂലമായ ഒരു സംവിധാനമായിരുന്നു.
1: വഴിയോരങ്ങളിലെ കടകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമെല്ലാം ഭക്ഷണ മാലിന്യങ്ങൾ എത്തുന്നത് കൂടുതൽ നായ്ക്കളെ ആ സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ഭക്ഷണങ്ങളും നായ്ക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു. ആക്രമണമേൽക്കുന്നത് പോലെ തന്നെയാണ് റോഡ് അപകടങ്ങൾക്കും തെരുവ് നായ്ക്കൾ കാരണമാകുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ രക്ഷാകർത്താക്കൾക്ക് ആശങ്കയാണ്. രക്ഷാകർത്താവായ ശ്രീ അനിലേഷ് ശങ്കർ.
3: ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ഞങ്ങളെ പോലുള്ള രക്ഷകർത്താക്കൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണോ അതോ ഒരു തെരുവുനായിയുടെ ജീവനാണോ വലുത് എന്നൊരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ വളരെയധികം ദുഷ്കരമായ

0: ഇപ്പോൾ പോകുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ ശല്യം എന്ന് പറയുന്നത്. നിരവധി തെരുവ് നായകളുടെ ആക്രമണം പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതും പല കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ നായ്ക്കളെ വന്ധീകരണത്തിന് വിധേയരാക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെയർ ഓഫിൽ ഇവരെ എവിടെയെങ്കിലും ഒരു സേഫ് ഷെൽട്ടറിലേക്ക് ആക്കുകയോ ചെയ്യുക, അല്ലാതെ എപ്പോഴാണിത് ആക്രമണ സ്വഭാവം കാണിക്കുക എന്നോ ആ കുട്ടിയെ കടിക്കുക എന്നോ, അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേവശ്യബാധയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ചെലവാക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാത്ത രക്ഷകർത്താക്കൾ പോലും എത്രമാത്രം പൈസ ചെലവഴിക്കേണ്ടി വരും എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സേഫ്റ്റി വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് അധ്വാനിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ട്.
1: തെരുവ് നായ ശല്യം പൊതുവായ പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടിയോളമാണ് വർധന. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരണം സംഭവിക്കുന്നു എന്ന വാർത്തകളും ശ്രദ്ധേയമാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എത്രയും പെട്ടെന്ന് യഥാസമയം ലഭ്യമാക്കേണ്ടതാണ്. ആന്റി റാബിസ് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് സുപ്രീംകോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജാഗരൂകരായിരിക്കുക. രാവിലെ നടക്കാൻ പോകുന്നവർ ടോർച്ചും വടിയുമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. പഞ്ചായത്തുകളും റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വഴി തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. തെരുവ് നായ പ്രശ്നം നിയന്ത്രണാതീതമായി തുടർന്നാൽ ഭരണഘടനാപരമായ നിയമവാഴ്ചയ്ക്ക് പകരം ഏറ്റവും ശക്തരായവരുടെ അതിജീവനം എന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമായിരിക്കും ഫലം എന്നും സുപ്രീംകോടതി ഓർമ്മപ്പെടുത്തുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് ബിദുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: ഹലോ സന്ദേശഗാനം,

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് ആകാശവാണി പരിപാടികൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. എന്റെ പേര് ലക്ഷ്മി ദിലീപ്. ഭൗതികശാസ്ത്ര ബിരുദം പൂർത്തിയാക്കി അങ്ങനെ 3 വർഷത്തെ കലാലയ ജീവിതത്തിന് മനസ്സില്ലാ മനസ്സോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പസ് കാലഘട്ടമായിരുന്നു കാത്തോലിക്കേറ്റ് കോളേജ് സമ്മാനിച്ചത്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളങ്ങ് മാറ്റിയെടുക്കും. അതാണല്ലോ ക്യാമ്പസ് ലൈഫ്. CBSE ആയിരുന്ന അലനെ ഞങ്ങളുടെ സ്റ്റേറ്റ്സ് പിള്ളറെല്ലാം കൂടി അങ്ങ് മാറ്റിയെടുത്തു. ആ അലൻ എം സാബുവിനു വേണ്ടിയാണ് ഈ സന്ദേശം. ഇൻസ്റ്റാഗ്രാമിൽ തീരമേ തീരമേ എന്ന പാട്ടിട്ടത് കണ്ടപ്പോഴാണ് ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നത്. April 25 ബർത്ത്ഡേ. ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നെങ്കിലും പക്ഷേ ആ സമയത്ത് പരീക്ഷയായിപ്പോയി. അലൻ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. എന്തായാലും ആർട്സ് ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് 1st place നേടുകയും ചെയ്തു. റൊണാൾഡോ ഫാനാണ്, ഒത്തിരി സിനിമകൾ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദേശം അയക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അലന്റെ സംസാര രീതിക്കോ ശബ്ദത്തിനോ ചിലപ്പോഴൊക്കെ മനേഷ് സാറിൻ്റേതുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശബ്ദ സന്ദേശം എന്റെ വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ വീട്ടുകാരും അത് ശരിവച്ചു. എന്തായാലും പ്രിയ സുഹൃത്തിനെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ട കൊടുന്തറയിൽ നിന്ന് ലക്ഷ്മി ദിലീപ്. ആഹാ, അങ്ങനൊരു അപരനുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമല്ലോ. ഹലോ.
1: ഹലോ
0: ഹലോ, അലനല്ലേ?

0: അതെ, ആരാത്?
1: ഞാൻ ആ ഇൻസ്റ്റയില് തീരമേ തീരമേ എന്നുള്ള പാട്ട് കേട്ടു. അപ്പൊ പിന്നെ അലനെ വിളിച്ചാൽ ഒരു പാട്ട് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ.
0: ആരാത്?
1: അതിന്റെ കൂടെ കുറച്ച് വൈകി ഒരു ആശംസയും കൂടി പറയാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒരു മാസമേ വൈകിട്ടുള്ളൂ. ഒരു ഒരു മാസം വൈകി ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞാൽ സ്വീകരിക്കൂ. ആ താങ്ക്യൂന്റെ കൂടെ ഒരു പാട്ട്, ഒരു നാലുപേര് പാട്ടും കൂടി കിട്ടിയാൽ വലിയ സന്തോഷം. അത് പറയാം. ആദ്യം പാട്ട്, പിന്നെ എല്ലാം ഞാൻ വെളിപ്പെടുത്തു. അനീഷ് ഒന്നുമല്ല. അതിപ്പോ എനിക്ക് എന്റെ ശബ്ദം പോലെ അല്ലേ ഇരിക്കുള്ളൂ.
0: അല്ലല്ലോ, വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്പല്ലാണ്.
1: ഇത് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്കൊരു ആപ്പാവും. അലൻ, അലൻ ഇങ്ങനെ ഞാൻ ആരാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിന് പകരം അങ്ങ് പാട്ടങ്ങ് പാടിയിരുന്നെങ്കിലോ? ഒന്നും അല്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ ഞാൻ. എം ജി കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. ആ അതിനും കൺഗ്രാറ്റ്സ്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത മാസം വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണല്ലോ. പോർച്ചുഗൽ ഇത്തവണ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്തുമോ? എവിടെ
0: എത്തും?
1: ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ആരാ എന്ന്, ഞാൻ പറഞ്ഞോളാം. പക്ഷെ എനിക്ക് പാട്ട് പാടിത്താ. അനീഷ് ഒന്നുമല്ല, എനിക്ക് പാട്ട് പാടിത്താ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്
0: പാടിക്കും.
1: ഞാൻ പറഞ്ഞല്ലോ പാട്ട് പാടി തീരുന്നത് ഞാൻ ആരാന്ന് പറയും. എന്തായാലും കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അത്രയും മാത്രമേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ അന്നേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജിൽ ഞാൻ പണ്ടം കാണ്ട വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
0: പാട്ടിപ്പോ കാട്ടു ചമ്പകം പൂത്തോട്ടെ നാട്ടു തത്തം.

0: ഈ താരങ്ങൾ.
1: അത് ഞാൻ വിചാരിച്ചു അത് മൊത്തം അങ്ങ് പാടുമെന്ന്.
0: അത്രേ ഉള്ളൂ
1: അയ്യേ, ആ ഹുക്ക് ലൈൻ മാത്രം പാടി അങ്ങ് അവസാനിപ്പിച്ചളഞ്ഞു.
0: ബ്രോ
1: ഒരു ലക്ഷ്മി ദിലീപിന്റെ ഓർമ്മയുണ്ടോ?
0: ഉണ്ട്.
1: ആര്? ശരി, ലക്ഷ്മി ദിലീപിന്റെ ശബ്ദം ഇതാണ്. ലക്ഷ്മി ദിലീപ് പറയുന്നത് എന്റെ ശബ്ദവും അലന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരുമിച്ച് കൊപ്രാക്കളത്തിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി ദിലീപ് പറയുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
0: അയ്യോ,
1: അതിനെന്താ അയ്യോ? ലക്ഷ്മി ദിലീപ് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ സുഹൃത്ത് CBSE പഠിച്ച് വന്ന അലനെ അവർ സ്റ്റേറ്റ് പഠിച്ച പിള്ളേരെല്ലാരും കൂടി സ്റ്റേറ്റ് പയ്യനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണോ? അങ്ങനെ അല്ല, കിടന്നു ഉരുളണ്ട.
0: ആ
1: പിള്ളേരെല്ലാരും കൂടി നിങ്ങളെ ഒരു പരുവാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അകത്ത്. കുറച്ച് ഡള്ളായിരുന്നു, പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി വരെ ആയി. അപ്പൊ ആ സുഹൃത്താണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്. ഏത് പാട്ടാണ് ഞങ്ങൾ ഇന്ന് വെക്കേണ്ടത്? മാലിക് എന്ന സിനിമയിലെ പാട്ടല്ലേ? അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പോ കുറച്ച് വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാൾ ആശംസകൾ. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഇണം നൽകി. KS ചിത്രയും സൂരജ് സന്തോഷും പാടിയ പാട്ടാണ്. പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയും സുഹൃത്തുമായ ചിത്രലേഖയെ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? ചേച്ചി സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റാണ്. ഗ്രാമം വിട്ടുപോയി നഗരത്തിൽ ചേക്കേറിയിട്ടും തിരികെ വീണ്ടും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മരിച്ചുപോയ തന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ എഴുത്തുകളെല്ലാം ചിത്രലേഖ ശ്യാമള എന്ന പേരിലാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കവിതകളും കഥകളും ചേച്ചി എഴുതി പോസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ പഠിത്തക്കാരിയുടെ മുഖ്യ വിനോദം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന ഭർത്താവും നല്ലൊരു നർത്തകി കൂടിയായ മോളും മോനും അടങ്ങുന്നതാണ് ചേച്ചിയുടെ കുടുംബം. നമ്പർ കൊടുത്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയെ വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ തളിര, മുല്ലശ്ശേരി, കരകുളം. നമുക്ക് ചിത്രലേഖ ചേച്ചിയെ കിട്ടുമോ നോക്കാം. ഹലോ.
1: ഹലോ,
0: ചിത്രലേഖ ചേച്ചിയാണോ? ഈ കൂട്ടിലിട്ടൊരു പക്ഷിയെ പോലെ ഞാൻ ചിറകടിച്ചു വരുന്നു, ചിറകടിച്ചു തളരുന്നു മൗനമേ. ചുറ്റും ജനങ്ങളുണ്ടെങ്കിലും ഇന്ന് എന്റെ ലോകം വെറും ശൂന്യമായൊരിടം. അതെന്തുപറ്റി? ഈ എഴുത്തുകളൊക്കെ വായിക്കുന്ന ഒരാളാ? ഒരു സാധ്യതയില്ല. അതെങ്ങനെയാവാൻ സാധ്യതയുണ്ട്? എങ്ങനെ പരിചയം വരാൻ സാധ്യതയുണ്ട്? അതാണ്, ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കാൻ വീണ്ടും ചേക്കേറിയ ഒരു ചേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ട് ചേച്ചിയുടെ എഴുത്തുകൾ കണ്ടുപിടിച്ച് വായിച്ചിട്ട് ചേച്ചിയെ വിളിക്കുവാണ്. ചില നേരങ്ങളിൽ ഇപ്പൊ എവിടെ കിട്ടും?
1: ഫ്ലിപ്കാർട്ടിൽ കിട്ടും.
0: ഓക്കെ, അപ്പൊ ചില നേരങ്ങളിൽ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എഴുത്തായിട്ടുണ്ടോ?
1: സംസാരിക്കുന്ന ആരാണ്? പറയും, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയും.

0: സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ കാര്യം ബാക്കി പറയാം. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയണം.
1: ഇഷ്ടപ്പെട്ട പാട്ടോ?
0: ആ
1: അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല്
0: ആ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ നിന്ന് ഏതോ ഒരു പാട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ ആ ചുണ്ടത്ത് വന്നു.
1: ഇല്ല, അങ്ങനെ ഒരു പാട്ടും പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരത്തില്ല.
0: അതെന്താ ഓർമ്മ വരാത്തത്? നിരന്തരം ഒരുപാട് വരികളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാത്തത്?
1: ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ,
0: ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വീഥിയിൽ. വീണ്ടും മൗനം, പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൗനത്തിനെ ഇങ്ങനെ ഉപാസിക്കുകയാണോ?
1: അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ ചില നേരങ്ങളിൽ എന്നാണല്ലോ ആ പുസ്തകത്തിന്റെ തലക്കെട്ട്, ചില നേരങ്ങളിൽ മനുഷ്യൻ അങ്ങനെ ആയി പോകാറില്ലേ. ചില നേരങ്ങളിൽ മൗനവും മൂകതയും ഏകാന്തതയും ഒക്കെ നമുക്ക് കൂട്ടായി വരും. ചില നേരങ്ങളിൽ നല്ല ബഹളം വയ്ക്കുന്ന ആളായിട്ട് ഇരിക്കാം. ആൾക്കൂട്ടത്തിൽ ഇരിക്കാനും ഇഷ്ടമാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ ഇരിക്കാനും തനിയിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ തനിയെ ആയി പോകാറുണ്ട്.
0: എന്നാലും ഒരു എവിടെയോ ഒരു ദുഃഖം കിടപ്പുണ്ട്. സ്നേഹത്തിന്റെ ശവക്കലറ കണ്ടിട്ട് ഒരുവനോ ഒരുവൾക്കോ തോന്നലില്ലത്രേ ഒരു അശ്രുപുഷ്പമെങ്കിലും അതിൽ അർപ്പിക്കുവാൻ. എന്നാലും ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? പക്ഷേ അവിടെയും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതം പ്രതീക്ഷയിൽ.
0: ഒടുവിൽ ഞാൻ ബുദ്ധനെ പോലെ ബോധോദയം വന്നൊരു അരയാലിൻ ചോട്ടിൽ ധ്യാനത്തിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് ആരോടോ. ചെറിയ ഉറപ്പാക്കലും പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: പിന്നെ അത് വേണ്ടേ?
0: അത് വേണം. പിന്നെ
1: നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ,
0: ഉറപ്പായിട്ട്
1: ഒരു പ്രതീക്ഷ വേണ്ടേ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് പ്രതീക്ഷ.
0: തീർച്ചയായും. പക്ഷെ അടുത്ത വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ പ്രേമത്തിന്റെ തടവറയിൽ കരിമ്പടം പുതച്ചിരിക്കുന്ന തടവുപുള്ളി, എനിക്കൊട്ടും വേദനയില്ല, ഒട്ടും തിടുക്കമില്ല.
1: അതെ, അങ്ങനെയും വേണ്ടേ?
0: വേണം.
1: ഇപ്രാളം കാണിക്കാൻ പാടില്ലല്ലോ.
0: അവധാനതയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ?
1: കാത്തിരുന്നാല് പിന്നെ മധുരം കൂടും.
0: തീർച്ചയായും തീർച്ചയായും. മോളും മോനും ഒക്കെ എന്ത് പറയുന്നു? മോളുടെ ഡാൻസ് ഒക്കെ മുന്നോട്ട് ഗംഭീരമായി പോകുന്നുണ്ടോ?
1: മോള് കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചില കൊച്ചു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നന്നായി പോകുന്നു.
0: പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രലേഖ ചേച്ചി?
1: എം എ കംപ്ലീറ്റ് ചെയ്തു.
0: എത്രാമത്തെ?
1: മൂന്നാമത്തെ.
0: അതാ ചോദിച്ചത്, ഇപ്പൊ ഏതിലാണ് ഈ മൂന്നാമത്തെ എം എ എടുത്തിരിക്കുന്നത്?
1: മലയാളം. മലയാളമാണ് എന്റെ ഇഷ്ട സബ്ജക്ട്. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ പഠിക്കാൻ കരുതി പഠിച്ചു.
0: ഓക്കെ. ഈ സെക്രട്ടേറിയറ്റിലെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇത് എപ്പോഴാണ് ഇതിനൊക്കെ ഒപ്പിക്കുന്നത്?
1: ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഉള്ള ഒഴിഞ്ഞിരിപ്പാണ് പഠിത്തം.
0: അത് ശരി. അതും ടീനേജേഴ്സ് ആയിട്ടുള്ള രണ്ട് പിള്ളേരെയും കൊണ്ട്.
1: അതെ.
0: പോലീസുകാരനായ ഒരു ഭർത്താവ്.
1: എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: ആ അതാണ്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം ഗാനം പരിപാടി എന്ന് വിളിച്ചതാ.
1: അതെ അതെ അതെ അതെ. പിടികിട്ടി.
0: എങ്ങനെ പിടികിട്ടി? ചുമ്മാ.
1: അവളുടെ പേര് ശ്യാമ തളിര എന്നാണ്. ഞങ്ങള് തളിര കുട്ടീനെ വിളിക്കും.
0: ആ തളിര ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു വളരെ നീണ്ട മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ നിന്ന് അല്ല പക്ഷെ ഈ എഴുത്തുകളൊക്കെ തപ്പിയെടുത്തത്, എഴുത്തുകളല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തായാലും വലിയ സന്തോഷം.
1: അതെ, സന്തോഷം വിളിച്ചതില്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: മനസ്സിലായി.
0: അപ്പൊ അതില് ഈ ഓർമ്മകളെ കൈവള ചാർത്തി വെച്ചാ മതിയോ?
1: എനിക്ക്
0: ആ സിനിമയുടെ പേര് പ്രതീക്ഷ എന്നാണ്. അപ്പൊ എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി. അതെ തീർച്ചയായും. നല്ല പ്രതീക്ഷകളോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓ എൻ വിയുടേതാണ് വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയ സന്ദേശഗാനം, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരായ എനിക്ക് സഹോദര തുല്യരായ രണ്ടുപേർക്ക് ആശംസകൾ അറിയിക്കണം. ഒരാൾ ബൈജു അണ്ണന്റെയും മഞ്ജുവിന്റെയും വിവാഹ വാർഷികമാണ് മെയ് 21. മറ്റൊരാൾ വിനയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ വിശ്വനിയുടെ പിറന്നാളാണ് മെയ് 20. ബൈജുവും വിനയനും എപ്പോഴും ഒരുമിച്ചാണ്. ഈ രണ്ടുപേർക്കും ഞാൻ പ്രിയപ്പെട്ടവളാണ്. എന്റെ രണ്ട് സഹോദരന്മാർ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എവിടെ പോയാലും മൂന്ന് കുടുംബവും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് യാത്ര പോയിട്ട് അതിന്റെ പരിഭവവും അവർക്കുണ്ട്. ഇത് ആ ആശംസകളിൽ കൂടെ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സരിത രവികുമാർ, വെൺപാലവട്ടം. നമുക്കെന്തായാലും രണ്ടുപേരെ വിളിക്കാൻ നിവൃത്തിയില്ല. ആദ്യം കാണിച്ചിരിക്കുന്നത് ബൈജുവിന്റെ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ബൈജു അണ്ണനാണോ? ബൈജു അണ്ണൻ തിരക്കാണോ? 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ? ഏതണ്ണനായാലും 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കായിരുന്നു. ഞാനൊരു വിവാഹ വാർഷിക ആശംസ പറയാൻ വിളിച്ച് എന്റെ അടുത്ത് നിന്ന് 500 രൂപ കടം ചോദിച്ച ലോകത്ത് ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും.
1: ഞാൻ ചോദിച്ചത് ഒരു മറുപടി തന്നില്ല ഇതുവരെയും. ഞാനല്ലേ പിടുത്തത് നിൽക്കുകയാണ്. എനിക്കൊരു 500 കടം വരാൻ പറ്റൂ?
0: 500 ആണോ? എവിടെ വരും വാങ്ങിക്കാൻ?
1: ഗൂഗിൾ പേയിൽ നമ്പർ ഇട്ടിരുന്നാൽ മതി.
0: എനിക്ക് എങ്ങനെ തിരിച്ചു
1: തരും? നാളെ വൈകുന്നേരം തരും.
0: എങ്ങനെ തരും?

0: അതിന് എന്താണ് ഒരു ഉറപ്പ്?
1: ഗൂഗിൾ പേ ഇങ്ങോട്ട് തരുമ്പം അങ്ങോട്ട് തിരിച്ച് ഗൂഗിൾ പേ തരാമെന്നല്ലേ ഉറപ്പ്?
0: അതെങ്ങനെ ഉറപ്പിക്കുമെന്നാണ് പറഞ്ഞത്?
1: 100% ഇങ്ങോട്ട് തന്നെങ്കിൽ അതിനെ വിശ്വാസത്തിൽ തിരിച്ചു തരുന്നവരാണ് കഴിവ്.
0: ആ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ ഇല്ലെന്നേ.
1: തരണ്ട, നേരിട്ട് താ.
0: ആ നേരിട്ട് എവിടെ വരും വാങ്ങിക്കാൻ?
1: പള്ളിയിലൂടെ വരാം.
0: ഏത് പള്ളിയിലെവിടെ? എത്ര മണിക്ക് വരും? ഇപ്പൊ വരുമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ വരാൻ പറ്റണ്ടേ? ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഇതിപ്പോ അതൊക്കെ പോട്ടെ, ഈ 500 രൂപ ഇപ്പൊ അത്യാവശ്യം എന്തുവാണ്?
1: അത്യാവശ്യം നിവർത്തിയില്ല, നെഞ്ചി കുത്തും വിഷം മോന്ത് നെഞ്ചു തകർന്നു നിൽക്കും. ഇപ്പോഴും
0: ഇത്രയും സങ്കടവും?
1: ഓ സങ്കടമില്ല, വിഷമമൊന്നുമില്ല.
0: പിന്നെ
1: വിഷമം ഇല്ലാത്തവനാണ് ഞാൻ, എനിക്ക് കുഴപ്പം വിഷമം ഇല്ലാത്ത എന്താ വിഷമം ഞാൻ.
0: അപ്പൊ നമുക്ക് ഈ വിഷമം തീർക്കാൻ നമുക്കൊരു പാട്ടങ്ങ് പാടിയാലേ?
1: 500 സംബന്ധിച്ച് പാട്ട് പാടിയേ പോരി.
0: പാട്ട് പാടി തീരുമ്പോ 500 രൂപ തരണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കും.
1: നല്ല പാട്ട് പാടിക്കൂ.
0: ആ ഓ പാട്ട് പാടും നോക്കട്ടെ.
1: ഞാൻ പാടണോ?
0: ആ പാടണം, ബൈജു പാടണം, പിന്നെ വേറെ ആര് പാടും?
1: എന്നാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം.
0: ആ അടിപൊളി.
1: എന്റെ കൂട്ടുകാരന്റെ കൊടുക്കാം പാട്ട് പാടാം.
0: നിങ്ങൾ പാടിയാ മതി.
1: എന്റെ സ്വന്തമെന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടി കൂട്ടിന ഇഷ്ടം വേറെ ഇഷ്ടം. അയാൾ ഉദ്ദേശിച്ചത് എന്റെ പാട്ടിനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പാടിയല്ലേ.
0: ആ പാട്ട് വരട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പാട്ട് വരട്ടെ.
1: ഇവന്മാരും പാടിയ ഈ കറക്റ്റ് ആവൂല. ഞാൻ പാടിയല്ലേ ഈ കറക്റ്റ് പാട്ട് വരുള്ളൂ.
0: ആ അപ്പൊ വരട്ടെ.
1: മുത്തേ പുന്നി
0: വരട്ടെ വരട്ടെ, പിണങ്ങാതെ പാടിക്കോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല.
1: അല്ല ഇങ്ങനെ വാർപ്പെടുത്താൻ പറ്റിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ദ്രോഹമാണ് ചെയ്യുന്നത്.
0: ആ ദ്രോഹത്തിന് ഒരു സഹോദരിയാണ് കാരണക്കാരി. വെൺപാലവട്ടത്തുള്ള ഒരു സരിത.
1: സരിത?
0: ഓ സരിത രവികുമാർ.
1: നമ്മളെ കുമാറിന്റെ ഭാര്യ.
0: ഓ
1: നിങ്ങളെ വിളിച്ചു പറഞ്ഞ നന്നാക്കാൻ.
0: ഓ
1: അവർക്ക് നേരത്തെ എന്നെ വിളിച്ചു പറയുക.
0: അങ്ങനെ പറഞ്ഞിട്ട് നന്നാവുന്നില്ല. അതുകൊണ്ട് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അത് പറഞ്ഞത് സഹോദരി വിചാരിച്ചിട്ട് സഹോദരൻ നന്നാവുന്നില്ല.
1: ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി നിർത്തി
0: ഈ സെക്കൻഡോടുകൂടി
1: അവള് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടി വന്നതിന്റെ പേരിൽ.
0: ആ അതാണ്
1: എന്റെ ഒരു കൂടപ്പുറപ്പായ ഒരു ദാസനുണ്ട്. എന്റെ അണ്ണ സംസാരിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങനെ മറുപടി നിങ്ങളോട് സംസാരിച്ചത്.
0: ദാസ് അണ്ണനെ പോലൊരു അണ്ണനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? പ്രശ്നം തീർന്നില്ലേ?
1: 100%.
0: അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു പാട്ടും കൂടി വെക്കണം. ഏത് പാട്ട് വെക്കണം? പിച്ച വെച്ച നാൾ മുതൽ വെക്കണോ മുത്തേ പൊന്നേ പെണ്ണങ്ങളിലെ വെക്കണോ?
1: പിച്ച വെച്ച നാൾ മതി.
0: അത് മതിയാ? ഉറപ്പിച്ച
1: മതി മതി.
0: അപ്പോ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഇടം നൽകി ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്.

0: ഹലോ സന്ദേശഗാനം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജയകുമാർ ഒരു നല്ല റേഡിയോ ശ്രോതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമുണ്ട്. ആകാശവാണിയിലെ എല്ലാവരുടെയും ശബ്ദം തനിക്ക് തിരിച്ചറിയാൻ പോലും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആകാശവാണിയിൽ പോയി. അവിടെ ചെന്ന് മനേഷ് സാറിനെ പരിചയപ്പെട്ടിട്ടേ വരൂ എന്ന് വീമ്പ് പറഞ്ഞ പോയയാൾ സായിപ്പിനെ കണ്ടപ്പം കവാത്ത് മറന്നു. കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ സാർ ശബ്ദം മാറ്റി സംസാരിച്ച് അദ്ദേഹത്തോട് ആളെ തിരിച്ചറിയാൻ പറയണം. അദ്ദേഹം BSNL റിട്ടയേർഡ് ജീവനക്കാരനാണ്. ഞാൻ അമ്പിളി. May 20 ജയകുമാർ സാറിന്റെ ബർത്ത്ഡേയാണ്. വിളിക്കണേ പ്ലീസ്. വിളിച്ചു നോക്കാം.
1: ഹലോ ഹലോ ഹലോ ജയകുമാർ സാറേ, ജയകുമാർ സാർ, ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ നമ്മളെന്നെ വിളിക്കില്ല,
2: ആരെയും വിളിക്കാറില്ല, ഞാൻ എന്നെ പോലും വിളിച്ചില്ല.
1: മോശമാണ് നിങ്ങൾ ചുമ്മാ ഈ റേഡിയോ കെട്ടി പിടിച്ചോണ്ട് വരുന്ന ആളിയാ. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം. ഞങ്ങളൊക്കെ വിളിച്ചു ചോറൊക്കെ തരണം. സ്മാളല്ല, ചോറ് ചോറ് എപ്പോഴും സ്മാള് സ്മാളുന്നത് ചിന്തയേ ഉള്ളു.
2: സ്മാളാണെങ്കിൽ തരാം.
1: ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല.
2: പിന്നെ അങ്ങനെ നമുക്ക് ഉപയോഗമുള്ള സാധനമല്ലോ തരാൻ പറ്റുള്ളൂ.
1: എനിക്ക് ചാറ് മതി, ചാറ് പായസം കൂട്ടി ചാറ്
2: അതിപ്പോ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും കിട്ടും. അതിന് ബർത്ത്ഡേ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല.
1: ജയകുമാർ സാർ വിളിച്ച് തരുമ്പോഴത്തേക്ക് അതിനകത്തൊരു സന്തോഷമുണ്ട്. ഒന്നും അല്ലെങ്കിൽ എന്നെ റേഡിയോ ഒക്കെ കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ആളല്ലേ? അതെ അതെ. എന്നാണ് സാറിന് എന്നെ ഓർമ്മ കാണില്ല? സാറ് ചുമ്മാ അങ്ങനെ പറയാൻ.
2: നമുക്കിപ്പോ കാര്യങ്ങൾ അറിഞ്ഞാൽ മതില്ല. അറിയാന്നുള്ള ഒരാളാണെങ്കിൽ ആദ്യം പറയും. ഞാൻ ആരെങ്കിലും വിളിച്ചാൽ ജയകുമാറാണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുള്ളൂ.
1: അത് സാർ BSNL ആയതുകൊണ്ട് സാറിന് അങ്ങനത്തെ ടെലിഫോൺ അറിയാതെയൊക്കെ വന്നത്. ഇനി ഞാൻ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാം.
2: നിങ്ങൾ ഇപ്പം മുതൽ സംസാരിച്ചു
0: ഇപ്പം മുതല് ഞാൻ ഇങ്ങനെ സംസാരിച്ചാലോ?
2: ഇപ്പം മുതലാ വല്ലപ്പോഴും വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് വല്ലാതെ മനസ്സിലാവാൻ പറ്റുന്നു. ഇത് ആണ്ടിലൊരിക്കൽ
0: അതല്ലേ, അപ്പോഴിങ്ങനെ ഓർത്തു വെച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ പ്രിയപ്പെട്ടവർ. ആ എന്റെ ശബ്ദമൊക്കെ അറിയാന്ന് നാട്ടില് മൊത്തം പറഞ്ഞോണ്ട് നടക്കാറെന്നല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല?
2: ശബ്ദം കേട്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് നേരെയല്ല. കുറച്ചുകൂടെ വയസ്സായും പ്രായമായ അമ്മാവൻ പറയും പോലെ പറഞ്ഞത്.
0: എന്നിട്ട് ഇപ്പോഴും നേരെയായി പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല.
2: അല്ല അത് മറ്റേ നമ്മുടെ ഇവിടുത്തെ
0: ആ അത് തന്നെ ഒരു അമ്പിളി അറിയ അമ്പിളി
2: ഓ
0: ആര്
2: അറിയാട്ട് വരും.
0: ഈ അമ്പിളി പറയുന്നത് താങ്കൾക്ക് ഭയങ്കര അഹങ്കാരമാണത്. ആകാശവാണിയുള്ള സകല ആൾക്കാരുടെ ശബ്ദം താങ്കൾക്ക് അറിയാം എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് എന്നൊക്കെയാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്.
2: സാറ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് കുറച്ച് നാടകത്തിൽ അഭിനയിക്കും പോലെയാണ് പറയുന്നത്. അതുകൊണ്ട്
0: അതിന്റെ കാരണക്കാരിയാണ് പുറകെ നിന്ന് ശരിക്കുന്നത്.
2: അതെ.
0: അപ്പോ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണെന്ന് അറിയാലോ.
2: അറിയാം സാറേ.
0: അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടത്?
2: പാട്ട് വെച്ചാൽ ഞാനൊരു പാട്ട് ഓടിക്കോട്ടോ.
0: ആ പിന്നെന്താ?
2: ഈ കടലും മാറു കടലും ഭൂമിയും മാനവും പതിനാല് ലോകങ്ങൾ ഇവിടന്നു പോണവരെ അനുഷ്യനുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഈ കേട്ടും ആരു കേട്ടും
0: കടൽപ്പാലം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ മൊത്തം ദാർശനിക ഗാനങ്ങളാണല്ലോ താല്പര്യം. താങ്കൾ ഈ പറഞ്ഞ പാട്ടും നേരത്തെ പറഞ്ഞ പാട്ടും ഒക്കെ ദാർശനിക സ്വഭാവമുള്ള പാട്ടുകളായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വയലാറിന്റെ രചനകൾ, ജി ദേവരാജന്റെ ഈണം, ശ്രീകാന്ത് ആണ് പാടിയ പാട്ട്. ഫോണിൽ എന്തോ ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി കേൾക്കുന്നില്ല പലപ്പോഴും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ദീർഘമായി സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ചോർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്കാ അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല.

0: സംസാരിക്കുന്നു. ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
4: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം കേൾക്കാം. ഡസ്തോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 31-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മായാമുദ്രകൾ, ആർ.എൽ. സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് അബ്രഹാം. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
5: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
6: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവെക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
7: ഇന്ന് മെയ് 28 മെനിസ്റ്റർ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സൗധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കി എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനിസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്? അഥവാ ഡിസ്പോസിബിൾ

സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്തതിനുള്ള പാടിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിൻ്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാട് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സ്റ്റോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ടാൽ എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടിനിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും അതിൻ്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടത് അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുകയാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്ര വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൂടുതൽ ചെലവ് കുറവാണ്. സാനിറ്ററി നാപ്കിൻ അനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്? മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലേ. അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്. കുറേ പ്ലാസ്റ്റിക്കും അതിൻ്റെ കണ്ടൻറ്റൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിൻ്റെ കത്തിക്കും അതിൻ്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം

നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്പുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഒരു ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഭിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം, നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. എന്നാലും സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വെക്കുന്നുള്ളിൽ വരെ ഇരി വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം? അത് ഓരോ ആർത്തവ സൈക്കിള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ വിളത്തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം. 2 നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീന്, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെനിസ്റ്റർ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെനിസ്റ്റർ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണക്ക് കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലേ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്തും നമ്മൾ പറയാം അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്?
കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും

0: കായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ്, പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിന്റെ സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും, ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ മഹാരാജപുരം സന്താനം പാടുന്നു. കൂടെ പാടുന്നത് മഹാരാജപുരം ശ്രീനിവാസൻ, എം ചന്ദ്രശേഖരൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, കെ നാഗരാജറാവു ഘടം. ആദ്യം ദിനമണി വംശ, രാഗം ഹരികാംബോജി, ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

അവസാനമായി നിധിജാല സുഖമ രാഗം മേച്ച കല്യാണി മിശ്രചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.

രാഗാമൃതത്തിൽ ഇതുവരെ പാടിയത് മഹാരാജപുരം സന്താനം, കൂടെ പാടിയത് മഹാരാജപുരം ശ്രീനിവാസൻ, എം ചന്ദ്രശേഖരൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, കെ നാഗരാജറാവു ഘടം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് പി ജയചന്ദ്രൻ, ഗാനരചന കാനിഷ് പൂനൂർ, സംഗീത സംവിധാനം കെ രാഘവൻ. ചിത്രം 14-ാം രാവ്.

കെ ജി മാർക്കോസ്, മാസ്റ്റർ അലൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീത സംവിധാനം സണ്ണി സ്റ്റീഫൻ. ചിത്രം ഉത്രം നക്ഷത്രം.

ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയത്. ഗാനരചന ഷാജഹാൻ ഒരുമനയൂർ. ചിത്രം മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള.

അടുത്ത ഗാനം വിനായക ശശികുമാറിൻ്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. സൂരജ് സന്തോഷും നിത്യ മാമനും പാടിയത്. ചിത്രം മധുരം.

നസീർ ഇബ്രാഹിം എഴുതി, സിയാഉൾ ഹക്കിനോടൊപ്പം പാടിയത്. ഗാനത്തിൻ്റെ സംഗീത സംവിധാനം രാഹുൽ രാജ്. ചിത്രം ബി ടെക്.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് കൈലാസിൻ്റെ സംഗീതം, പാടിയത് സിതാര കൃഷ്ണകുമാർ, അഭിജിത്ത് അനിൽകുമാർ എന്നിവർ. ചിത്രം വാശി

റോണി റാഫേൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർക്കൊപ്പം പാടിയത് ഗാനരചന പ്രഭാവർമ്മ. ചിത്രം മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, കെ എസ് ചിത്രയും ചന്ദ്രശേഖരൻ പാടിയത്. ചിത്രം മാനത്തെ വെള്ളിത്തേരി.

ഒരു ഗാനം കൂടി കേൾക്കൂ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം 5 സ്റ്റാർ ഹോസ്പിറ്റൽ.

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: വൃക്ഷ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? അതെ, അതുതന്നെ, മരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം. അപ്പോൾ മരങ്ങൾ സംസാരിക്കുമല്ലേ? അവർ എങ്ങനെയാണ് പരസ്പരം ആശയങ്ങൾ അഥവാ സിഗ്നലുകൾ കൈമാറുന്നത്? അതിനവരെ പ്രാപ്തരാക്കുന്നത് ആരാണ്? ഏത് ജീവിയുമായുള്ള സഹബന്ധമാണ് മരങ്ങളെ അതിന് സഹായിക്കുന്നത്? ഈ അടുത്തിറങ്ങിയ ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ എന്ന സിനിമ കൂട്ടുകാർ കണ്ടുകാണുമല്ലേ? അതിൽ ഐവ എന്ന ദൈവിക സങ്കല്പത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതെ, ഐവ എന്നത് ഒരു സാങ്കല്പിക ദൈവിക പരിവേഷമല്ല, മറിച്ച് ശാസ്ത്രീയമായി വളരെയധികം വിശകലനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗവേഷണ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് അല്പം ശാസ്ത്രീയ വിശദീകരണമായാലോ? കനേഡിയൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ സൂസൻ സിമാഡിന്റെ ഏകദേശം 30 വർഷത്തെ ഗവേഷണമാണ് ഭൂമിക്കടിയിലെ രഹസ്യമായി നടക്കുന്ന സസ്യങ്ങളുടെ ആശയ കൈമാറ്റങ്ങളും ശക്തമായ താങ്ങി നിർത്തലുകളും ബാഹ്യലോകത്തിന് തുറന്നുകാട്ടിയത്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് കൊളംബിയൻ വുഡ് കട്ടിംഗ് കമ്പനിയിൽ സീസണിംഗ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന സിമാഡ് പൈൻ തോട്ടങ്ങളിലെ വിർച്ച് പോലുള്ള കലകളെ നശിപ്പിക്കുമ്പോൾ കൂടുതൽ പൈൻ മരങ്ങൾ അസുഖം ബാധിച്ച് നശിക്കുന്നതായി കണ്ടെത്തി. ഈ നിരീക്ഷണം വിഭവങ്ങൾക്ക് വേണ്ടി മാത്രമേ വൃക്ഷങ്ങൾ മത്സരിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥാപിതമായ വിശ്വാസം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊടുത്തു. 1997 കാലയളവിൽ തന്റെ PhD തീസീസിനായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുത്ത സിമാഡ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളായ Ca13, Ca14 എന്നിവ കുത്തിവച്ച വലിയ ബാഗുകളിൽ ബിർച്ച്, ഡഗ്ലസ് ഫിർ എന്നീ തൈകളെ ഒരുമിച്ച് നട്ടുപിടിപ്പിച്ചു. അതിനുശേഷം ഈ ചെടികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ഒരു ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തു. ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭപാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി. പിന്നീട് അവരുടെ വിദ്യാർത്ഥിയായ കെവിൻ ബെയ്ലറുടെയും കൂട്ടാളികളുടെയും DNA മാപ്പിംഗ് പഠനങ്ങളിലൂടെ മുതിർന്ന ഡഗ്ലസ് ഫിർ മരങ്ങൾക്കിടയിലുള്ള ഈ ഭൂഗർഭപാതകൾ ഫംഗസിന്റെ ശൃംഖലകളാണെന്നും ഇവ പരസ്പരം ബന്ധമുള്ള വലക്കണ്ണികളായാണ് കാണപ്പെടുന്നതെന്നും കണ്ടെത്തി. ഈ ഫംഗസുകൾ വ്യത്യസ്ത മരങ്ങളുടെ വേരുകളെ ബന്ധിപ്പിക്കുന്നുവെന്നും ജലം, കാർബൺ, നൈട്രജൻ എന്നിവ പങ്കിടാൻ വൃക്ഷങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നുവെന്നും അവർ മനസ്സിലാക്കി. ഈ സങ്കീർണ ഫംഗസ് ശൃംഖലയ്ക്ക് സിമാഡ് വുഡ് വൈഡ് വെബ് എന്ന് നാമകരണവും ചെയ്തു. ഇനി ആരൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ വുഡ് വൈഡ് വെബ് പൂർണ്ണമാകുന്നതെന്ന് നോക്കിയാലോ? തീർച്ചയായും നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ നാമകരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ

ഈ ഭൂഗർഭ ഫംഗസ് ശൃംഖലകളാണ്. വൃക്ഷങ്ങളുടെ വേരുകളുമായി ഒരുതരം സഹജീവി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ ശൃംഖലകൾക്ക് പറയുന്ന പേര് മൈക്കോറൈസ എന്നാണ്. 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും. ഇവ രണ്ടും ചേർന്ന ഒരു പൊതു മൈക്കോറൈസൽ നെറ്റ്വർക്കിനെയാണ് വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇവയെ ഫംഗൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണം ഇവയുടെ ശരീര നിർമ്മിതിയാണ്. ഫംഗൽ ഹൈഫ അഥവാ മൈസീലിയം എന്ന് വിളിക്കുന്ന നേർത്ത നാരുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നാരുകൾ അസംഖ്യം ശാഖോപശാഖകളായി മാറിയാണ് വൃക്ഷങ്ങളുടെ വേരുമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ബന്ധം കേവലം ഒരു മരത്തിന്റെ വേരുമായല്ല, മറിച്ച് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല ഒരേ സമയം അനവധി മരങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകാം. ഇനി നമുക്ക് ഞാൻ തുടങ്ങിവച്ച തലക്കെട്ടിലേക്കൊന്ന് തിരിച്ചുപോയാലോ? ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആശയങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുത്താലോ? അതായത്, വാഗമരത്തോപ്പിലെ ഐവകൾ ശരിക്കും നമ്മുടെ മൈക്കോറൈസൽ ശൃംഖലകളാണ്. ഇവയുടെ പരസ്പര ബന്ധപ്പെടലുകളാണ് നാം വുഡ് വൈഡ് വെബ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വാഗമരങ്ങൾ, ഇവയ്ക്കെന്താണ് ഇവിടെ പ്രസക്തി? നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വാഗമരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു വനമാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഏറ്റവും പഴക്കം ചെന്നതും വലുതും ചെറുതുമായ ഒരുപാട് മരങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പഴക്കം ചെന്ന മരത്തെ മാതൃവൃക്ഷങ്ങൾ അഥവാ ഹബ്ബ് മരങ്ങൾ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ മാതൃവൃക്ഷങ്ങളാണ് നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ കേന്ദ്ര കണക്ടറുകളായി പ്രവർത്തിക്കുന്നത്. വനപ്രതിരോധ ശേഷിയുടെ താക്കോലായ ഈ മരങ്ങൾ ഇളം തൈകളെ വളർത്തുന്നതിനും പോഷകങ്ങൾ കൈമാറുന്നതിനും ചുറ്റുമുള്ള മരങ്ങൾക്ക് പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും നമ്മുടെ ഐവകളായ മൈക്കോറൈസൽ ശൃംഖലകളെ ഉപയോഗപ്പെടുത്തുന്നു. ഇനി നമുക്ക് വൃക്ഷ സംഭാഷണത്തിൽ ഐവമാർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കിയാലോ? ഒരു മരം ആക്രമിക്കപ്പെടുമ്പോൾ അത് മൈക്കോറൈസൽ ഹൈഫയിലൂടെ അയൽ മരങ്ങളിലേക്ക് കെമിക്കൽ സിഗ്നലുകളായ ജാസ്മോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ് മുതലായ സ്ട്രെസ് കെമിക്കൽ സിഗ്നലുകളായി സഞ്ചരിക്കുന്നു. ഇവ സ്വീകരിക്കുന്ന റിസീവർ മരങ്ങൾ ഈ രാസ സിഗ്നലുകളെ അവയുടെ റൂട്ട് സിസ്റ്റങ്ങളിലൂടെ കണ്ടെത്തുകയും രോഗപ്രതിരോധ സംവിധാനങ്ങളെ പ്രൈം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം പ്രൈമിംഗ് മരങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടാൽ പ്രതിരോധ എൻസൈമുകൾ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനിവയെ സജ്ജരാക്കുന്നു. വൃക്ഷങ്ങളിലെ ഈ കെമിക്കൽ സിഗ്നലിംഗ് സിസ്റ്റം മൃഗങ്ങളിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് സമാനമായി ദ്രുതഗതിയിൽ ആശയ കൈമാറ്റത്തിന് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അടുത്തതായി, വൃക്ഷങ്ങൾക്കിടയിലെ ആശയവിനിമയത്തിന്റെ പലതരം സിഗ്നൽ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി, പ്രതിരോധ മുന്നറിയിപ്പ് സിഗ്നലുകൾ. ഒരു മരത്തെ പ്രാണികളോ രോഗകാരികളോ ആക്രമിച്ചാൽ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗ് അയൽക്കാർക്ക് മുന്നറിയിപ്പ് സിഗ്നലുകൾ അയക്കുന്നു. ഇത് അയൽ വൃക്ഷങ്ങൾക്ക് നിർദ്ദിഷ്ട കീടത്തിനെതിരെ പ്രതിരോധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി, വിഭവ വിനിയോഗ സിഗ്നലുകൾ. വരൾച്ച അല്ലെങ്കിൽ നൈട്രജന്റെ അഭാവം പോലുള്ള വിഭവ ദൗർലഭ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗിന് കൈമാറാൻ കഴിയും. ഇതിന്റെ ഫലമായി പഴയ ഹബ്ബ് മരങ്ങൾക്ക് അധിക കാർബൺ അല്ലെങ്കിൽ പോഷകങ്ങൾ ഇളം തൈകളിലേക്കോ സമ്മർദ്ദത്തിലായ അയൽക്കാരിലേക്കോ അയക്കാൻ കഴിയും. അലിലോപ്പതി കെമിക്കൽ ട്രാൻസ്ഫർ. അലിലോപ്പതി എന്ന രാസയുദ്ധം ചില സസ്യങ്ങൾ വളരെയധികം കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. അയൽ സസ്യങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയെയോ നിലനിൽപ്പിനെയോ സ്വാധീനിക്കുന്ന ജൈവരാസ വസ്തുക്കളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മൈക്കോറൈസൽ ശൃംഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ഐവമാർ അഥവാ മൈക്കോറൈസൽ നെറ്റ്വർക്ക് വാഗമരത്തോപ്പുകളെ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാലോ? ഒന്നാമതായി, വിഭവ പങ്കിടലും പുനർവിതരണവും. കാർബൺ, ജലം, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ വിഭവങ്ങൾ പങ്കിടാൻ വൃക്ഷങ്ങൾ ഈ ശൃംഖലയെ ഉപയോഗിക്കുന്നു. പോഷകക്കുറവുള്ള പ്രദേശങ്ങളിലെ മരങ്ങൾക്കോ പരിമിതമായ സൂര്യപ്ര

0: പ്രകാശമുള്ള ഇളം തൈകൾക്കോ അയൽപക്കത്തുള്ള ആരോഗ്യമുള്ള മരങ്ങളിൽ നിന്ന് അവശ്യ പോഷണം ലഭിക്കാൻ ഇത് അനുവദിക്കുന്നു. ഇത്തരം വിഭവ കൈമാറ്റം പരസ്പരം ബന്ധമില്ലാത്ത മരങ്ങളെ അപേക്ഷിച്ച് സ്വജാതിയിൽപ്പെട്ട വൃക്ഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും കൂടുതൽ പരിഗണന. ഇതിനെ കിൻ റെക്കഗ്നിഷൻ എന്നും വിളിക്കാം. അടുത്തതായി വനപ്രതിരോധ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കൽ. വരൾച്ച അല്ലെങ്കിൽ രോഗം പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളിൽ ഒരു വനത്തിലെ ജീവജാലങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മൈക്കോറൈസൽ ശൃംഖലകൾ മാറാറുണ്ട്. വനത്തെ ഒറ്റയ്ക്ക് പ്രതിനിധീകരിക്കുന്നതിന് പകരം മുഴുവൻ ആവാസ വ്യവസ്ഥയെയും സഹായിക്കുന്ന ഒരു സഹകരണം സൂപ്പർ ഓർഗാനിസമായി മൈക്കോറൈസൽ ശൃംഖലകൾ പ്രവർത്തിക്കുന്നു. സ്പീഷീസുകൾ തമ്മിലുള്ള പിന്തുണ. സൂസൻ സിമാർഡിന്റെ പഠനത്തിൽ പറയുന്നത് പോലെ കോണിഫറുകൾ, ഇലപൊഴിയും മരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വൃക്ഷങ്ങൾക്കിടയിൽ പോഷകങ്ങൾ പങ്കിടുന്നതിനും വ്യത്യസ്ത സീസണുകളിലെ പോഷക ആവശ്യങ്ങൾ സന്തുലിതമാക്കുന്നതിനും മൈക്കോറൈസൽ ശൃംഖലകൾ അനുവദിക്കുന്നു. ഇത്തരത്തിൽ വൻ മരങ്ങൾ മുതൽ ചെറു സസ്യങ്ങൾ വരെ പലതരത്തിലുള്ള വിഭവ കൈമാറ്റത്തിലൂടെയും പോഷകങ്ങളുടെ പങ്കിടലുകളിലൂടെയും ശക്തിയാർജിച്ച് തിങ്ങിപ്പാർക്കുന്നതിൽ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗിന്റെ പങ്ക് വളരെ വലുതാണ്. വനസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ബദലായി നമ്മുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് പ്രവചിക്കുന്നതിന് ഈ സംവിധാനത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും വളരെയധികം ഗവേഷണ പ്രാധാന്യമർഹിക്കുന്ന ഈ ഐവമാരെ നാം ഒരിക്കലും വിട്ടുകളഞ്ഞുകൂടാ. ശാസ്ത്രലോകത്തിന് വഴിത്തിരിവാകാൻ കഴിയുന്ന ഒരു കൂട്ടം യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഈ മേഖലയിൽ നിന്ന് ഉരുത്തിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രത്യാശിക്കാം.
1: വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആധാരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചിത്രയും സംഘവും പാടിയത്. ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് ഒരു വട്ടം കൂടിയിൽ. ആകാശവാണി. ഭദ്ര ജെ കെ മഹേന്ദ്രൻ എന്നിവർ പാടി ലളിത ഗാനങ്ങൾ കേൾക്കാം. രചന അണ്ടൂർ കോണം വാഹിദ്, സംഗീതം ജി കെ ഹരീഷ് മണി. അള്ളാഹുവിൻ വിളിക്കുത്തരം നൽകിയ എന്ന ഗാനമാണ് ആദ്യം.

0: ഭദ്രജി, കെ മഹേന്ദ്രൻ എന്നിവർ പാടിയിലുള്ളത് ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന അണ്ടൂർ കോണം വാഹിദ്, സംഗീതം ജി കെ ഹരീഷ് മണി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതിയോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് പക്കം മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ഫലമായിട്ടെത്തി. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300 പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളും 50 പോലീസുണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും 8 പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
1: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാട് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൗരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണി വീട്ടിലെത്തി.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്രഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
5: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തലിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
1: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്തു നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
6: 28 കൊല്ലമായിട്ട് നമ്മൾ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിനൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുന്നുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും പോവാ, എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
1: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. 7 മുതൽ ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2-ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.
7: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
8: May 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായൊരു വാ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അതുകാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണവീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണരോഗങ്ങളും കൂടി ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും

ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ. അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു. പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മോണരോഗം കാരണം പല്ലിന് ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഭക്ഷണശേഷം വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ലിന് ചുറ്റും ഒരു പാളി പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നുമുണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടികൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മോണയിലുണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ്പ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചിലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങളുള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അമർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം ഒരു 4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറംഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചൊര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചി അറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത് ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്, പനീർ തുടങ്ങിയവ മോണയെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായി

0: ായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക. നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:30 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
4: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായാ ജാനാ ചാഹിയേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സകെ മഹിളാഓ ബച്ചോ ഓർ കംജോർ ബർഗോംകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക്ക് ജേസി നെയ് ചുനോത്തിയാ സാമനെ ആ രഹി. ഇൻ നെയ് ചുനോത്തിയോ സേ നിപടനെ കെ ലിയെ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
3: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി.

0: ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEJP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEJP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEJP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സബ്സിഡിയൊക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEJP സ്കീമിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-78 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം

0: രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഒരു വട്ടം കൂടി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഉണ്ണിമേനോൻ നയിക്കുന്ന സംഘഗാനമാണ് ചിത്രം ഈ നാട്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശ്യാം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രഘുകുമാർ ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ചിത്രം കാണാ കിനാബ്.

എം ജി ശ്രീകുമാറും വൃന്ദയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചന്ത. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പത്തഞ്ചേരി, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: വിചിത്രമില്ലയുടെ വരികൾക്ക് ഏറ്റവും ഇണം പകർന്ന് യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം അഹിംസ.

ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ഈ ചിത്രത്തിലെ സുദീപ് കുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: നിക സുദർശനൻ കുടപ്പനമൂട് അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
1: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവന്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിന്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിന്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയ എന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോവ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിന്റെ കൂട്ടുകാരൻ റസുംഹീനുമുണ്ടെന്ന്. വൈകാതെ സുഡ്രികയിലോകും നിക്കോവിനെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്.
2: എല്ലാ മഹത് വ്യക്തികളും അസാധാരണ മനുഷ്യരും നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
3: വ്യത്യസ്തമായൊരു വീക്ഷണം.
2: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.
3: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
2: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു, രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
3: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
2: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
3: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
2: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
3: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
2: അതെ.
3: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
2: ഉയർത്തെഴുന്നേൽക്കും.
3: ശരിക്കും വിശ്വസിക്കുന്നു?
2: അതെ, വിശ്വസിക്കുന്നു.
3: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
4: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
2: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനെ തള്ളിക്കയറുന്നു, പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല, അവർ കീഴടങ്ങും.
3: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ? അതായത് അസാധാരണ മനുഷ്യർ.

0: അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
1: ഓ, സാർ അതോർത്ത് വിഷമിക്കണ്ട. നൂതന ആശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
0: അതിരിക്കട്ടെ. ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്?
1: അല്ല, എന്റെ പണയ വസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
0: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
1: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
0: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
1: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല, പൂർണ്ണ സുഖമാണ് എനിക്ക്.
0: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
1: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
0: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണും. കാണണം. നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ, മിസ്റ്റർ റസ്കോൾനിക്കോവ്? ഏ

0: സത്യത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണോ? അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സ്വിഡ്രി ഗീലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്നയാൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സിഡ്രി ഗെയ്ലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
1: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
0: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
1: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
0: അതെന്താണ് അങ്ങനെ?
1: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: എനിക്ക് ഗുണമോ?
1: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
0: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
1: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കയില്ല. അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ്സുവയ്ക്കുകയാണെങ്കിൽ.
0: പക്ഷേ നിങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയല്ലോ മിസ്റ്റർ സിഡ്രി ഗെയ്ലോ.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
0: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മെനഞ്ഞാന്ന് എത്തി അല്ലേ?
1: എല്ലാം അറിഞ്ഞോ?
0: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.
1: ഞാൻ നിരപരാധിയാണ്.

0: അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എന്റെ വീട്ടിൽ വച്ച് ഞാൻ കഷ്ടപ്പെടുത്തി, അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
1: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്
4: റീഗൽ ജ്വല്ലേഴ്സ്. ചരിത്രത്തിൽ ഇന്ന്,
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ, ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മൻ കി ബാത്ത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

യു ആർ ജസ്റ്റ് ലിസ്ണിംഗ് ടു ദിസ് പ്രോഗ്രാം. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ രാജേന്ദ്രൻ പാൽ. ടെക്നിക്കൽ കോർഡിനേഷൻ ബട്ടി ലാങ് ലിംഗ്ഡോ. ചൈൽഡ് സിംഗർ ആഞ്ചൽ. മ്യൂസിക് കമ്പോസിഷൻ ആൻഡ് ഗൈഡൻസ് അജീത് ഹോറോ. സൗണ്ട് റെക്കോർഡിസ്റ്റ് മയങ്ക് കുമാർ. ഡയറക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വിമലേഷ് ചൗധരി. This program was brought to you by CIET NCERT, New Delhi, India. अभी आपने सुना कार्यक्रम दिस इज माई टाउन.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. ഇമെയിൽ വിലാസം youth.aartvm@gmail.com.

ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടി. ആദ്യം ബിച്ചുതിരുമലെഴുതി, കെ ജെ ജോയ് ഈണം നൽകി, പി സുശീല പാടിയ ഗാനമാണ്. ചിത്രം അനുപല്ലവി.

ശക്തി എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. ഈ ഗാനം പാടിയത് ഗോപകുമാറും എസ് ജാനകിയും. ഗാനരചന ബിച്ചു തിരുമല, ഈണം പകർന്നത് കെ എച്ച് എ ജോയി.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ

മുല്ലനയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കയ്യും തലയും പുറത്തിടരുത്. കരിമ്പൂച്ച എന്ന ചിത്രത്തിലെ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. പൂച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് കെ ജെ ജോയ്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം.
2: അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. ഏറെക്കുറെ കീറിപ്പറിഞ്ഞ കാൽശരായിയും കുപ്പായവും, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒത്ത പൊക്കം. കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ

0: എന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ വിഖ്യാത നോവൽ. സാഹസികതയും ചരിത്രവും ഇഴചേരുന്ന വിസ്മയരചന. ലോക സാഹിത്യത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ നിധിവേട്ടയുടെ കഥയാണ് ട്രഷർ ഐലൻഡ് എന്ന ഈ നോവൽ പറയുന്നത്. 1881 മുതൽ 1882 വരെ കുട്ടികളുടെ മാസികയായ യങ് ഫോക്സിൽ ട്രഷർ ഐലൻഡ് അഥവാ ദ മ്യൂട്ടിനി ഓഫ് ദ ഹിസ്പാനിയോള എന്ന പേരിൽ ഈ നോവൽ പരമ്പരയായി അച്ചടിക്കപ്പെട്ടു. 1883 ഈ കൃതി പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി.
1: അഡ്മിറൽ ബെൻബോ എന്ന സത്രം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന നഗരത്തിലെ കടൽത്തീരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബില്ലി ബോൺസ് എന്നാണ് പുതിയതായി താമസത്തിനെത്തിയ ആ പരുക്കൻ മനുഷ്യന്റെ പേര്. അയാൾ ഒരു കടൽക്കൊള്ളക്കാരനായിരുന്നു. ഒരു വലിയ പെട്ടിയും ചുമന്നാണ് അയാൾ താമസത്തിനെത്തിയത്.
2: സത്രത്തിന്റെ വാതിലിൽ അയാൾ മുട്ടി. എന്റെ പിതാവ് വാതിൽ തുറന്നു. ഒരു ഗ്ലാസ് മദ്യമാണ് അയാൾ ആദ്യം ആവശ്യപ്പെട്ടത്. റം നിറച്ച മദ്യചഷകം പിതാവ് വേഗം തന്നെ അയാളുടെ മുമ്പിൽ കൊണ്ടുചെന്ന് വെച്ചു. ജനാലയിലൂടെ കാണുന്ന പാറക്കൂട്ടങ്ങളിലേക്ക് നോക്കി അയാൾ മദ്യം അല്പാൽപമായി നുണഞ്ഞ് രസിച്ചു. അയാൾക്ക് സത്രമിരിക്കുന്ന കുന്നൻപുറം നന്നായി ഇഷ്ടപ്പെട്ട പോലെ തോന്നി. വൃദ്ധൻ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണ്, ധാരാളം സന്ദർശകരുണ്ടാകും അല്ലേ ചങ്ങാതി? ഏയ്, അങ്ങനെ ധാരാളം പേരിവിടെ വരില്ല, എന്റെ പിതാവ് മറുപടി പറഞ്ഞു. ആ മറുപടി അയാളെ സന്തോഷിപ്പിച്ചെന്ന് തോന്നി. അത് നന്നായി, എങ്കിൽ കുറച്ചുകാലം ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ വാടകപ്പണമായി 4 സ്വർണ നാണയങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചു. ശരി, നിങ്ങൾ താമസിച്ചോളൂ, എന്റെ പിതാവ് പറഞ്ഞു.
0: സത്രത്തിന്റെ ഉടമസ്ഥന്റെ മകനായ കൌമാരക്കാരൻ ജിം ഹോക്കിൻസാണ് കഥ വിവരിക്കുന്നത്. ജിമ്മിന്റെ കണ്ണുകളിലൂടെയാണ് ട്രഷർ ഐലൻഡിന്റെ കഥ ഇതൾ വിരിയുന്നത്. ക്യാപ്റ്റൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കടൽക്കൊള്ളക്കാരനായ വിചിത്ര മനുഷ്യൻ ജിമ്മിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അയാൾ ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും പ്രദേശത്തെ ബീച്ചുകളിലും പാറക്കെട്ടുകളിലും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നു. അയാൾ പാടുന്ന പാട്ട് കേട്ട് സത്രത്തിലെ ഇടപാടുകാർ ഭയന്നു വിറയ്ക്കുന്നുണ്ട്.
1: ബില്ലി ബോൺസ് എന്ന ക്യാപ്റ്റൻ സത്രത്തിൽ തന്റെ ജീവിതം തുടരുന്നു. എല്ലാ ദിവസവും പ്രഭാതം നടത്തം കഴിഞ്ഞു വന്നാൽ ഉടൻ കടൽ യാത്രികരെ ആരെയെങ്കിലും കണ്ടുവോ എന്ന് ബില്ലി അന്വേഷിക്കുന്നത് പതിവായി. ഏകാഗിയായ വൃദ്ധൻ സൌഹൃദത്തിനായി ആഗ്രഹിക്കുന്നതായി ജിമ്മിന് തോന്നി. എന്നാൽ അയാൾ കടൽ യാത്രികരെ ഭയക്കുന്നതായി അധികം വൈകാതെ അവൻ മനസ്സിലാക്കി.
2: ഒരു ദിവസം ക്യാപ്റ്റൻ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒറ്റക്കാലുള്ള ഒരു മനുഷ്യൻ ഈ തീരത്തെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ഒറ്റക്കാലനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടാലുടൻ ആ വിവരം നീ എന്നെ അറിയിക്കണം. വരുന്ന ഒരു മാസം നിന്റെ ജോലി അതായിരിക്കണം. നിനക്ക് ദിവസവും 4 വെള്ളി നാണയങ്ങൾ ജോലിക്ക് കൂലിയായി ഞാൻ തരാം. ക്യാപ്റ്റന്റെ ആ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ഒറ്റക്കാലുള്ള ഒരു അതിഥിയെ ഞാൻ എല്ലായിടവും നോക്കി.
0: ഒറ്റക്കാലുള്ള കടൽ യാത്രികനെ നോക്കിയിരിക്കുന്ന ജിമ്മിനെയാണ് പിന്നെ നമ്മൾ നോവലിൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു പലതും അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിൽ അരങ്ങേറുന്നു. ജിമ്മിന്റെ പിതാവിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. മാതാവും ജിമ്മും കൂടി അയാളെ ശുശ്രൂഷിക്കുന്നു.
1: ഇതിനിടയിൽ മറ്റൊരു പതിവുകാരനായ ഡോക്ടർ ലിവ്സി സത്രത്തിലെത്തുകയും ക്യാപ്റ്റനുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ഡോഗ് എന്നുപേരുള്ള ഒരു അപരിചിതൻ സത്രത്തിലെത്തുന്നു. ബ്ലാക്ക് ഡോഗ് ഒരു തെമ്മാടിയായ കടൽക്കൊള്ളക്കാരനാണ്. അയാളെ കണ്ടതോടെ ക്യാപ്റ്റന് അസ്വസ്ഥത വരുന്നു. നിഗൂഢമായ ഒരു നിധിയെക്കുറിച്ചും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ രേഖപ്പെടുത്തിയ ഒരു മാപ്പിനെക്കുറിച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുന്നതോടെ രണ്ടുപേരും അടിപിടി കൂടുന്നു.
0: ബ്ലാക്ക് ഡോഗുമായുള്ള സംഘട്ടനത്തിൽ പരവശനായ ക്യാപ്റ്റൻ ബില്ലി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ സഹായിയാണ് താനെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റിൻ ഒരു നിധി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്നും ബ്ലാക്ക് ഡോ

0: പറയുന്നുണ്ട്.
1: ആ രാത്രിയിൽ തന്നെ രോഗബാധിതനായ ജിമ്മിന്റെ പിതാവ് മരിക്കുന്നു. ബ്ലാക്ക് ഡോഗിന് പിന്നാലെ ഒരു സംഘം കടൽക്കൊള്ളക്കാർ സത്രത്തിലെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബില്ലി ബോൺസിന്റെ കനത്ത പെട്ടി ജിമ്മും മാതാവും കൂടി തുറക്കുകയും അതിൽ നിന്ന് നിധിദ്വീപിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് കിട്ടുകയും ചെയ്യുന്നു.
2: ഞാനും മാതാവും കൂടെ ക്യാപ്റ്റൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. മുറിയുടെ അകത്തുനിന്നും ചുരുട്ടിന്റെ ഗന്ധവും മറ്റു മണങ്ങളും ഞങ്ങളെ ശ്വാസമുട്ടിച്ചു. അയാളുടെ കോട്ടും സ്യൂട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അയയിൽ തൂങ്ങിക്കിടക്കുന്നു. മുറിയിലെ മറ്റു വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചു. കുറേയേറെ ചുരുട്ടുകൾ, ഒരു വടക്കുനോക്കി യന്ത്രം, തോക്കുകൾ, അങ്ങനെ പലതും അവിടെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ ക്യാപ്റ്റന്റെ പെട്ടി തുറന്നു. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം അയാൾ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഒടുവിൽ പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കിട്ടേണ്ട തുകയുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പെട്ടിയിൽ തന്നെ ഇട്ടു.
0: കടൽക്കൊള്ളക്കാർ സത്രമാക്രമിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ജിമ്മും മാതാവും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ പ്യൂ എന്ന കൊള്ളക്കാരനും കൂട്ടാളികളും ക്യാപ്റ്റന്റെ പെട്ടി തുറന്നുവെന്നും നിധിയിലേക്കുള്ള മാപ്പും മറ്റു സാധനങ്ങളും നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ സത്രത്തിലെ കലാപത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും കേട്ടറിഞ്ഞ അധികാരികൾ ഒരു കുതിരപ്പടയുമായി വന്ന് ജിമ്മിനെയും മാതാവിനെയും രക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലിഫ്സിയുടെ വീട്ടിൽ അവർ അഭയം തേടുന്നു. അയാൾ മജിസ്ട്രേറ്റ് കൂടിയാണ്.
1: ഇതിനകം തന്നെ കടൽക്കൊള്ളക്കാർ സത്രത്തിൽ ഒളിച്ചു പാർത്തിരുന്ന ക്യാപ്റ്റൻ ബില്ലിയെ തേടി വരാൻ കാരണം രഹസ്യനിധിയാണെന്നും അതിരിക്കുന്ന നിധിദ്വീപിലേക്ക് പോകാനുള്ള വഴിയാണ് മാപ്പ് എന്ന് ജിമ്മിന് മനസ്സിലായി.
2: ഡോക്ടർ ക്യാപ്റ്റന്റെ പെട്ടിയിൽ നിന്നും ലഭിച്ച കടലാസുകൾ പരിശോധിക്കാൻ തുടങ്ങി. കടലാസ് കൂമ്പാരങ്ങൾക്കിടയിൽ കിടക്കുന്ന മാപ്പ് ഡോക്ടർ പരിശോധിച്ചു. ദിക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടൽ മാർഗം നിധിദ്വീപിൽ എത്തിച്ചേരാനുള്ള സകല വിവരങ്ങളും മാപ്പിലുണ്ട്. കുന്നുകൾ, തീരങ്ങൾ, ചെറിയ പൊയ്കകൾ, നീർച്ചാലുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും 9 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ദ്വീപാണ് അത്. 2 തീരങ്ങൾ അതിനുണ്ട്. നടുക്ക് ഒരു വലിയ മലയുണ്ട്. മാപ്പിന്റെ പിന്നിൽ വിശദ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ദ്വീപിന് അസ്ഥികൂട ദ്വീപ് എന്ന പേരാണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അവിടെ എത്തണം, ഡോക്ടർ ജിമ്മിനോട് പറഞ്ഞു.
0: ഡോക്ടറെ കൂടാതെ സ്ഥലത്തെ മറ്റൊരു പ്രഭു ത്രിലോണിയും ഈ ഉദ്യമത്തിൽ പങ്കുചേരാമെന്ന് അറിയിച്ചു. കപ്പൽ കണ്ടെത്തണം, കപ്പൽ തൊഴിലാളികളെ കണ്ടെത്തണം, നിധിദ്വീപിലേക്ക് ഉടൻ യാത്ര പുറപ്പെടണം. പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്ര ചെയ്ത് ഹിസ്പാനിയോള എന്നൊരു കപ്പൽ കണ്ടെത്തി. സിൽവർ എന്നുപേരുള്ള ഒറ്റക്കാലുള്ള ഒരാളെ കപ്പലിലെ പാചകക്കാരനായി തിരഞ്ഞെടുത്തു. പക്ഷേ ജിമ്മിന് ക്യാപ്റ്റൻ തന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഒറ്റക്കാലൻ തന്നെയാണ് അതെന്ന് മനസ്സിലായി. അയാള് തന്നെയാണ് 2 വിരലുകൾ നഷ്ടപ്പെട്ട ബ്ലാക്ക് ഡോഗ് എന്നും ജിം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കടൽ യാത്ര തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ഹിസ്പാനിയോളയിൽ നിധിദ്വീപിലേക്കുള്ള യാത്രയ്ക്കായി ജിം കയറി.
2: ഒറ്റക്കാലുള്ള സിൽവർ പാടുന്ന പാട്ട് കേട്ട് ഞാൻ ഞെട്ടി. മരിച്ചവന്റെ പെട്ടിപ്പുറത്ത് 15 ആളും ഒരു കുപ്പി റമ്മും. യോ യോ യോ, ഓഹോ ഹോ, ഈ പാട്ട് ക്യാപ്റ്റൻ പാടി നടക്കുമായിരുന്നു. സിൽവർ എന്നോട് അനുകമ്പയും സ്നേഹവും പുലർത്തി. എല്ലാവരും അയാളെ അനുസരിക്കുന്നത് കണ്ടു. അയാളുടെ തത്തയെ എനിക്ക് തന്നു. ഈ തത്തയുടെ പേര് ക്യാപ്റ്റൻ ഫ്ലിൻഡ് എന്നാണ്. ആ മഹാനായ കടൽക്കൊള്ളക്കാരന്റെ പേര് ഞാൻ ഈ തത്തയ്ക്ക് നൽകി, സിൽവർ പറഞ്ഞു. കൂട് തുറന്നതും തത്ത 8 കഷണങ്ങൾ 8 കഷണങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു.
0: യാത്രയ്ക്കിടയിൽ കപ്പലിന്റെ മുകൾ തട്ടിലൂടെ നടക്കവേ ജിം ഒരു സംഭാഷണം ഒളിഞ്ഞു കേൾക്കാനിടയായി.
2: നിങ്ങൾക്കറിയാമോ, ഞാൻ ഫ്ലിൻഡിന്റെ കപ്പലിലെ 2ാമത്തെ കപ്പിത്താനായിരുന്നു. സിൽവർ ആരോടോ പറയുന്നത് കേട്ടു. എന്റെ മരക്കാലം വലിച്ച് വലിച്ച് ഞാൻ നന്നായി പണിയെടുത്തു. പ്യൂവും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കപ്പലിന്റെ പേര് വാൽറസ് എന്നായിരുന്നു. കേട്ടയാൾ പറഞ്ഞു, ആഹാ, അത് കൊള്ളാമല്ലോ. ക്യാപ്റ്റൻ ഫ്ലിൻ്റ് ശരിക്കും ഒരു ധീരനായിരുന്നല്ലേ? അതെ, പക്ഷേ ഫ്ലിൻ്റിന് എന്നെ പേടിയായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ കലാപമുണ്ടായി. അതിൽ നിറയെ സ്വർണമുണ്ടായിരുന്നു. കപ്പൽ കടലിൽ മുങ്ങി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതോ തീരത്ത് അതടിഞ്ഞു. നിർഭാഗ്യമായി പോയി. അവരുടെ സംഭാഷണം പുരോഗമിച്ചു. ദാ കര കാണുന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ സംസാരം നിർത്തി. ഞാൻ ആപ്പിൾ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി.
0: കപ്പൽ തീരത്തെത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമായി പിന്നീട് എല്ലാവരും രണ്ടു മൂന്ന് പേർ കപ്പലിൽ നിന്നും ദ്വീപ് പരിശോധിക്കാനായി ചാടിപ്പുറപ്പെട്ടു. കപ്പലിന്റെ ക്യാബിനിലെത്തി ഞാൻ കേട്ടതെല്ലാം പ്രഭുവിനോട് പറഞ്ഞു. നമ്മൾക്കിടയിലും ഒറ്റുകാരും ശത്രുക്കളുമുണ്ട്. ജിം, നീ ഒരു കാര്യം ചെയ്യണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. പ്രഭുവും ഡോക്ടറും അവനോട് പറഞ്ഞു.
1: ദിശ കാണിച്ചതുപോലെ അസ്ഥികൂടദ്വീപിൽ കപ്പൽ കൃത്യമായി എത്തിച്ചേർന്നു. അഴുകിയ ഇലകളുടെയും വീണുകിടക്കുന്ന തടികളുടെയും അഴുക്കുവെള്ളമൊഴുകുന്ന നീർച്ചാലുകളുടെയും ഗന്ധം ആ നിശബ്ദതയിലും വിജനതയിലും തളം കെട്ടിനിന്നു. ആ കാട്ടിലും പുൽപ്പടർപ്പുകളിലും പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളിലും ആ ദ്വീപ് ഭയം ഉണർത്തി. നിധി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്ന് എല്ലാവർക്കും തോന്നി.
0: തങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ തന്നെ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലുണ്ടായിരുന്നവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സത്യം ജിമ്മും ഡോക്ടറും പ്രഭുവും ഇതിനകം തിരിച്ചറിയുന്നു. അതിലേറ്റവും ക്രൂരൻ സിൽവർ എന്ന കടൽക്കൊള്ളക്കാരനാണ്. അസ്ഥികൂട ദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നതോടെ നിധി പര്യവേഷണ സംഘത്തിൽ ഗൂഢാലോചനകൾ ശക്തമാകുന്നു. സിൽവറും മറ്റ് കടൽക്കൊള്ളക്കാരും ഒന്നിക്കുകയും മറ്റുള്ളവരെ വകവരുത്തി നിധിയുമായി കടന്നു കളയുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു.
2: കപ്പലിൽ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ദീർഘയാത്രയ്ക്ക് ശേഷം തീരമണഞ്ഞ സന്തോഷത്തിലുപരി ചോരയുടെ മണം അന്തരീക്ഷത്തിൽ പ്രകടമാകാൻ തുടങ്ങി. ഒരു കറുത്ത മേഘം പോലെ, അശുഭമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ക്യാപ്റ്റൻ ഉച്ചകഴിഞ്ഞ് എല്ലാവർക്കും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് അവധി കൊടുത്തു. ദ്വീപ് ചുറ്റി നടന്ന് കണ്ട ശേഷം വൈകുന്നേരം തിരിച്ചെത്തുക എന്ന നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് നിധി കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിശബ്ദ ദ്വീപിലെ പറവകളെയും മറ്റ് മൃഗങ്ങളെയും ഉണർത്തുന്ന മട്ടിൽ നിധി പര്യവേഷണം ആരംഭിച്ചു. സിൽവറും അവന്റെ കൂട്ടാളികളും കൂടെ രണ്ട് ചെറുവള്ളങ്ങളിലായി പുറപ്പെട്ടു. ഞാൻ മറ്റൊരു ദിശയിലൂടെ പ്രയാണം തുടർന്നു. സിൽവർ എന്നെ കണ്ടു. ജിം, ജിം, ഓയ് ജിം, അയാൾ എന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. ആ വിളി ദൂരത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. വിജനമായ ആ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയാൻ തുടങ്ങി. സത്യത്തിൽ പര്യവേഷണത്തിന്റെ സാഹസികത എന്താണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. കുറെ ദൂരം കാട്ടിലൂടെ നടന്ന ശേഷം ഞാൻ ഒരു വെളിമ്പ്രദേശത്തേക്കെത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടെ മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. ഞാൻ പേടിച്ചു വിറച്ചു.
0: ജിം അതീവ രഹസ്യമായി ആ സംസാരം കേൾക്കാനായി പുൽക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടന്നു. സിൽവറും കൂട്ടാളികളുമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അതൊരു തർക്കമാണ്. പിന്നീട് അത് വഴക്കായി മാറുന്നതും ജിം കാണുന്നുണ്ട്. അവസാനം സിൽവർ ഒരാളെ കുത്തിക്കൊല്ലുന്നതും അവൻ കാണുന്നു. ഒറ്റക്കാലനായ അയാൾ തന്റെ ക്രച്ചസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ് എതിരാളിയെ കൊന്നത്. ഇത് കണ്ടതോടെ തന്നെയും അയാൾ കൊല്ലുമെന്ന് ഭയന്ന് ജിം നിധി ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ആ ഓട്ടത്തിൽ അവൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു.
2: ഭയന്ന് വിറച്ച് മുന്നോട്ടോടവേ ഒരു പേക്കോലത്തെ മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടി. അതൊരു മനുഷ്യനാണ്. മുടി വളർന്നു കിടക്കുന്നു. അരയിൽ വലിയ ഒരു ബെൽറ്റും കുറച്ച് തുണിയുമുണ്ട്. സൂര്യപ്രകാശമടിച്ച് പേക്കോലത്തിന്റെ രൂപം കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും അയാൾ യാചിക്കും മട്ടിൽ മുട്ടുകുത്തി രണ്ട് കൈയും നീട്ടി. നിങ്ങളാരാ? ഞാൻ ചോദിച്ചു. എന്റെ പേര് ബെൻഗൺ. 3 വർഷമായി ഞാൻ മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട്.
0: 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ദ്വീപിലെ കായകനികൾ മാത്രം ഭക്ഷിച്ചാണ് ബെൻ ജീവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്ലിന്റ് മരണപ്പെട്ടതും സിൽവർ ദ്വീപിലെത്തിയ വിവരവും ജിം അയാളുമായി പങ്കുവയ്ക്കുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കടൽക്കൊള്ളക്കാരനാണ് അയാളെന്ന് ജിം ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. മാനസിക വിഭ്രാന്തിയും വിശപ്പും അയാളെ പരിക്ഷീണനാക്കിയിട്ടുണ്ട്. ഒടുവിൽ നിധിയിരിക്കുന്ന സ്ഥലം ജിമ്മിന് പറഞ്ഞുകൊടുക്കാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അതിന് പ്രതിഫലമായി തന്നെ കപ്പലിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോകണമെന്ന ഉപാധി അയാൾ മുന്നോട്ടുവയ്ക്കുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ച വള്ളവും അയാൾ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി വിട്ടുകൊടുക്കുന്നു.
2: ഞാൻ കപ്പലിലെത്തി നടന്ന കാര്യം ക്യാപ്റ്റൻ സ്മോലറ്റിനോടും ഡോക്ടറോടും പ്രഭുവിനോടും പറഞ്ഞു. മറ്റ് കടൽക്കൊള്ളക്കാർ ഈ വിവരം അറിയാതിരിക്കാനായി ശ്രമിച്ചു. ഡോക്ടറും സംഘവും ജിമ്മിന്റെ നേതൃത്വത്തിൽ ബെന്നിന്റെ വള്ളത്തിൽ കയറി ആവശ്യത്തിന് ആയുധങ്ങൾ കരുതി. അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലേക്കെത്തി.
0: കടൽക്കൊള്ളക്കാരെ അതിവിദഗ്ധമായി ജിമ്മും കൂട്ടാളികളും തങ്ങളുടെ ദൌത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിനെക്കുറിച്ചും 6 പേരുടെ സഹായത്തോടെ അയാൾ ദ്വീപിൽ നിധി കുഴിച്ചിട്ട സ്ഥലവും ബെൻഗൺ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ക്യാപ്റ്റൻ ഫ്ലിന്റുമായി തെറ്റിപ്പിരിഞ്ഞ താൻ അവരെ എല്ലാപേരെയും കൊന്നുവെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റ് മാത്രം തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. കപ്പൽ തകർന്നതോടെ ബെൻഗൺ മറ്റൊരു ദ്വീപിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ നിധിയിരിക്കുന്ന ദ്വീപിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ജിമ്മിന്റെ സംഘത്തിലുള്ളവർ മറ്റൊരു വഴിക്ക് നിധി കണ്ടെത്തുന്ന വിവരം അറിഞ്ഞതോടെ സിൽവർ ഒരു സന്ധി മുന്നോട്ടുവയ്ക്കുകയും ക്യാപ്റ്റൻ അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലുണ്ടാകുന്ന വെടിവയ്പ്പിൽ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലെ പലരും കൊല്ലപ്പെടുന്നു.
1: ഇതിനിടയിൽ മനംമാറ്റം വന്ന സിൽവർ ജിമ്മിന്റെ സംഘത്തിനൊപ്പം ചേരുന്നു. കടൽക്കൊള്ളക്കാരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ബെന്നിന്റെ സഹായത്തോടെ അവർ നിധി കണ്ടെത്തുന്നു. കണ്ണഞ്ചി പോകുന്ന സ്വർണ നാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം.
2: ഞങ്ങൾ അതിവേഗം നിധി കെട്ടിയ ചാക്കുകൾ വള്ളങ്ങളിൽ കപ്പലിലെത്തിച്ചു. ഉടൻ ഈ തീരം വിടണം. കപ്പലിലെ ജോലിക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ കുറവുണ്ട്. സ്പാനിഷ് അമേരിക്കൻ തീരത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു. നോക്കുമ്പോൾ ഈ തീരം അതിസുന്ദരമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് കപ്പലിന്റെ ക്യാപ്റ്റനെ കണ്ടു. കപ്പലിന്റെ മുകൾ തട്ടിൽ ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ബെൻ ഗണ്ണിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തുപറ്റി ബെൻ? ഞാൻ ചോദിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ദുഷ്ടൻ രക്ഷപ്പെട്ടു. ആര്? ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. അവൻ തന്നെ, ആ ഒറ്റക്കാലൻ സിൽവർ. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? ഞാൻ തലകുലുക്കി. അവൻ നമ്മുടെ നിധിയിൽ നിന്നും 2-3 ചാക്ക് സ്വർണ നാണയങ്ങളുമായാണ് മുങ്ങിയത്. ഈ വിവരം ഞാൻ ഡോക്ടറോടും ക്യാപ്റ്റനോടും പറഞ്ഞു. കുറച്ചുനേരം എല്ലാവരും ആശങ്കപ്പെട്ടു. ഒടുവിൽ അങ്ങനെ ഒരു കള്ളനെ പോലെ സിൽവർ രക്ഷപ്പെട്ടതിലും നിസ്സാരമായി അയാളെ ഞങ്ങൾക്ക് ഒതുക്കാൻ കഴിഞ്ഞതും ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ കുറെ കപ്പൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ച ശേഷം ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും ഈ വലിയ നിധിയിൽ നിന്ന് നല്ലൊരു പങ്ക് ലഭിക്കും. ഭയപ്പെടുത്തുന്ന അസ്ഥികൂട ദ്വീപിലേക്ക് ഇനി എനിക്ക് വരേണ്ടതില്ല എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി.
0: ട്രഷർ ഐലൻഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ലോക സാഹിത്യത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും വന്യഭാവനകൾക്ക് ഈ നോവൽ നൽകിയ പങ്ക് നിസ്തുലമാണ്.
1: ജനപ്രിയ സംസ്കാരത്തിൽ കടൽക്കൊള്ളക്കാരെയും സ്വർണനിധി വേട്ടക്കാരെയും പ്രതിഷ്ഠിക്കുന്നതിൽ ട്രഷർ ഐലൻഡ് എന്ന നോവൽ നിർണായകമായ ശക്തി ചെലുത്തി. കരീബിയൻ കടലിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടക്കുന്ന കഥയായി സങ്കല്പിച്ചാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഭാവനയുടെ ആഴം ഈ കൃതിയെ സീമാതീതമായി ഉയർത്തി.
0: ഈ കൃതിയെ അധികരിച്ച് നിരവധി സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, കോമിക് പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ ഒക്കെ പുറത്തുവന്നിട്ടുണ്ട്.
1: ഒരു കെട്ടുകഥ എന്നതിലുപരി ധാർമ്മികതയെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള മനുഷ്യ മനസ്സിന്റെ കൽപ്പനകളെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഒരു രചന എന്ന നിലയിൽ ട്രഷർ ഐലൻഡിന് വിശ്വസാഹിത്യത്തിൽ തിളക്കമാർന്ന ക്ലാസിക് പദവിയുണ്ട്.
0: ആർ എൽ സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരന്റെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിഖ്യാതമായ കൃതി. തന്റെ രണ്ടാനച്ഛനുമൊത്ത് സ്കോട്ട്ലാൻഡിൽ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് സ്റ്റീവൻസണിന് ഈ നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ക്ലാസിക് കൃതികളുടെ രചയിതാവാണ് ആർ എൽ സ്റ്റീവൻസൺ. സാഹസികനായ എഴുത്തുകാരനായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നു. മാനവികത, സാഹസികത, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം എന്നതൊക്കെയായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ.
1: ഏറെ ശ്രദ്ധേയമായ ഉദ്ധരണികൾ കൊണ്ടും ഈ നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാരുടെ പ്രീതി നേടി.
0: മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന സാഹസികരായ പല കഥാപാത്രങ്ങളെയും ഈ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൌമാരക്കാരനും നോവലിലെ കേന്ദ്ര കഥാപാത്രവുമായ ജിം ഹോക്കിൻസ്, കടൽ കൊള്ളക്കാരനായ ഒറ്റക്കാലുള്ള ചതിയൻ സിൽവർ, ക്യാപ്റ്റൻ സ്മോലെറ്റ്, സത്രത്തിൽ ആദ്യമെത്തുന്ന വിചിത്രനായ കടൽ കൊള്ളക്കാരൻ ബില്ലി ബോൺസ്, നിഗൂഢദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ ബെൻഗൺ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിൽ നിന്നും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. സാഹിത്യത്തിന്റെ ശക്തിയും സൌന്ദര്യവും കാലത്തെ മറികടക്കുന്ന ഈ പുസ്തകത്തിലൂടെ നാം തിരിച്ചറിയുന്നു.
1: ലോകമെങ്ങുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ട്രഷർ ഐലൻഡ് വായനയുടെ ഏകാന്ത ദ്വീപിലെ വഴിവിളക്ക് പോലെ പ്രകാശം ചൊരിയുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

മഴവില്ല്. വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സന്യാസി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം, മുകേഷ് ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്.

0: प्रेम प्रेम करके मुझको कर देगी अब तू पागल। मेरा धीरज टोल रहा है लाज रखे गंगा जल।
1: बोल सियावर रामचंद्र की जय।
2: മനതിൽ ഉരുതി വേണ്ടും എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും ചിത്രയും പാടി.

0: മഴവില് സമാപിച്ചു. ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രൻ ബാബു, പഠിക്കുന്നത് വിദ്യാർത്ഥികളായ പ്രയാഗ്, ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ പ്രയാഗ്, തും കൈസേ ഹോ?
1: ടീഖു ജി.
2: ശ്രുതി, തും കൈസേ ഹോ?
3: അച്ഛാ ഹൂൻ ജി, ആപ് കൈസേ ഹേ സാബ്?
2: മേ കുശൽ സേ ഹൂൻ. പിച്ചലേ ക്ലാസ് മേ ഹംനെ ഏക കവിത പഠി തി, ഹേ നാ?
3: ഹാൻ ജി, കവി സ്വപ്ന ശ്രീ വാസ്തവിക്ക് ഏക കവിത പഠി തി.
2: കോൺസി കവിത?
1: പൈതൽ ചൽത്താ ഹുവാ ആദ്മി.
2: കവിത കാ സംക്ഷിപ്ത വിവരം ദേ സക്തേ ഹോ?
3: ഹാൻ ജി, കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽത്താ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽത്താ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രംഫൽ സേ സമാജ് സ്വസ്ഥ രഹതാ ഹേ. ലേക്കിൻ ധനീ ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി കോ പഹചാൻ കർ ജാഗ് ഉടേത്തോ അധികാർ വർഗ ക സാമ്രാജ് മിട്ടി മേ മിൽ ജായേഗ. ബുനിയാദി വർഗ കോ സമാജ് മേ മാന്യത പ്രാപ്ത ഹോ ചാഹിയെ. യഹ് സന്ദേശ് ഇസ് കവിത സേ മിൽതാ ഹേ.
2: പ്രയാ, തും ഭി കവിത കാ സംക്ഷിപ്ത സാർ ബതാവോ.
1: കവിത കാ സംക്ഷിപ്ത വിവരൺ ഹേ സക്തേ ഹോ. കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽതാ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽതാ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹതാ ഹേ. ലേക്കിൻ ധനീ ലോക് ഉൻകോ അവജ്ഞ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി ഹോ പഹചാൻ കർ ജാഗ് ഉടേ തോ
2: അധികാർ
1: വർഗ കാ സാമ്രാജ്യ മിട്ടി മേ മിൽ ജായേംഗേ. ബുനിയാദി വർഗ കോ സമാജ്

0: ദിനത്തിന് സമൂഹത്തിൽ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട്. യഹ് ആശയവാലി പങ്ക്തി കവിതാ ഭാഗസേ ചുൻകർ ബതാവോ ശ്രുതി
1: വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ
0: ദേഖേ പങ്ക്തിയാ വോ ഹേ ആശയ വോ ഹേ ക്യാ സചേത് ആം ജന്മേം സമാജ് കോ ബദൽനേ കി ശക്തി ഹേ യഹ് ആശയ കി പങ്ക്തിയാ ഹേ വോ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ ദേഖോ ആം ആദ്മി അബ് സചേത് നഹി ഹേ ഹോസ് മേ നഹി ഹേ ലേക്കിൻ ഏക് ദിൻ വോ ഹോസ് മേ ആ ജായേഗാ തബ് ശോഷക വർഗ് സാമ്രാജ്യ കോ തോടുക്കർ സമാജ് കോ ബദലേ കി ശക്തി വോ പായേഗാ ഓർ ഏക് ആശയ ഹേ കാർമേ ബൈട്ട്നേ വാലേ പൈതൽ ചലനേ വാലേ കോ കാർമേ ബൈട്ട്നേ വാലേ ആദ്മി പൈതൽ ചലനേ വാലേ കോ ഏസേ ദേഖ്തേ ഹേ കി വേ ഈ സമാജ് കേ സദസ്യ നഹി ഹേ പ്രയാഗ് ഏ ആശയ വാലി പങ്ക്തിയാ കവിതാ സേ ചുൻകർ ബതാവോ
2: കാർമേ ബൈട്ടെ ഹുവേ ബഡെ ലോക് ഉസേ ഹികാരത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ
0: ടീക് ഹേ അഭ്യാസ ഭാഗ് കാ അഗലാ ആശയ പഠോ ശ്രുതി
1: ധനി ലോക് നഹി സോച്തേ കി ഉൻകേ ചേഹരേ കി ശോഭ മസ്ദൂരോ കേ പരിശ്രമ കി ദേൻ ഹേ
0: ധനി ലോക് കാറോ മേ ചലതേ ഹേ ബഡേ ബഡേ മക്കാനോ മേ രഹതേ ഹേ ഔർ ബഡേ ഐശ്വര്യപൂർണ ജീവൻ ബിതാതേ ഹേ ഇസ്കേ കാരൻ ഉൻകേ ചേഹരേ പർ ശോഭ ബക്തി ഹേ വാസ്തവ മേ ആം ജനതാ കേ ശ്രംഭൽ സേ ഉൻകോ യഹ് സൗഭാഗ്യ പ്രാപ്ത ഹുവാ ഹേ ലേക്കിൻ ധനി ലോക് ഇസ് സത്യ കോ ഭൂൽനാ ചാഹതേ ഹേ യഹ് ആശയ വാലി പങ്ക്തി ചുൻകർ സുനാവോ പ്രയാഗ്
2: വേ നഹി ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ കി രൗനക് ഹേ
0: ടീക് ഹേ അഗലാ ആക്ടിവിറ്റി ദേഖേ കവിതാ കി കോൺസി പങ്ക്തി ആപ്കോ അച്ഛി ലഗി ഇസ് കവിതാ മേ കുൽ മിലാകർ 17 പങ്ക്തിയാ ഹേ 17 ലൈൻസ് ഹേ ഇൻ പങ്ക്തിയോ മേ സേ കോൺസി പങ്ക്തി ആപ്കോ സബ്സേ അച്ഛ ലഗാ സബ്സേ പ്രിയ ലഗാ തോ ശ്രുതി ബതാവോ കോൺസി പങ്ക്തി തുമേ സബ്സേ അച്ഛി ലഗി
1: വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകാ സാമ്രാജ്യ ടഹ് ജായേംഗേ യേ പങ്ക്തിയാ മുജേ ബഹുത് അച്ഛി ലഗി
0: ठीक है प्रयाग तुमको इनमें से कौन सी पंक्तियाँ बहुत अच्छी लगी
2: मुझे भी वही पंक्तियाँ अच्छी लगती है
0: जो श्रुति ने बताया वही पंक्तियाँ तुम्हें भी अच्छी लगती है हाँ एक प्रश्न भी है क्यों ये पंक्तियाँ अच्छी लगी എന്തുകൊണ്ടാണ് ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി പറയണം പ്രയാഗ് കാരണം ബതാവോ
2: क्योंकि सामान्य जनता ताकतवर है उसमें कई क्षमताएं हैं ഉസ്മേ സമാജ് ബദൽനേ കി ശക്തി ഹേ വാസ്തവ മേ ധനി ലോക് ആം ജനതാ കി ശക്തി ന പഹചാൻ കർ ഉസേ ഉപേക്ഷ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ യഹ് തോ അന്യായ ഹേ
0: ടീക് ഹേ ശ്രുതി തുമാരി രായ് ക്യാ ഹേ
1: മേരാ മത് ഭി യഹി ഹേ ജോ പ്രയാഗ് നേ ബതായ
0: ഓ പ്രയാഗ് നേ ജോ ബതായ വഹി തുമാരാ ഭി മത് ഹേ രായ് ഹേ ടീക് ഹേ തോ അബ് അഗലാ പ്രശ്ന ഹേ ചർച്ചാ കരേ പ്രശ്ന സംഖ്യ 81 ചർച്ചാ കരേ പഹല പോയിന്റ് ഹേ സമാജ് മേം വ്യക്തി കാ മൂല്യ കൈസേ നിർധാരിത ഹോനാ ചാഹിയേ ഏക സമാജ് മേം വ്യക്തി കാ മൂല്യ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം സമൂഹത്തിൽ നമ്മൾ നിർണയിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സമാജ് മേം വ്യക്തി കാ മൂല്യ കൈസേ നിർധാരിത ഹോനാ ചാഹിയേ ദേഖോ സമാജ് മേം വ്യക്തി കേ ഗുണ വ്യക്തി കേ ഗുണ ക്യാ ക്യാ ഹേ ഈമാൻദാരി സഹാനുഭൂതി സഹയോഗ് ആദി വ്യക്തി കേ ഗുൺ ഹേ ഹം ജൈസേ വ്യക്തി കേ യേ ഗുൺ ഹോനാ ചാഹിയേ ഉസ്കേ മൂല്യ നിർധാരിത കർണേ മേം മഹത്വപൂർണ ഭൂമിക നിഭാതേ ഹേ യേ സബ് ഗുണ അനെ ഈമാൻദാരി സഹാനുഭൂതി സഹയോഗ് യേ സബ് ഗുണ ഏക് വ്യക്തി കേ മൂല്യ സമാജ് മേം നിർധാരിത കർണേ മേം മഹത്വപൂർണ ഭൂമിക മഹത്വപൂർണ റോൾ നിഭാതേ ഹേ സാമാജികാര്യ സാമൂഹിക കാര്യങ്ങളിലുള്ള അയാളുടെ ഇടപെടൽ ശിക്ഷ അയാളുടെ എഡ്യൂക്കേഷൻ കല കലാപരമായ അയാളുടെ കഴിവുകൾ ആദി ഉസ്കേ മൂല്യക്കോ ബിടാത്താഹ ഇതും ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നവയാണ്. വ്യക്തിക്ക് നൈതികത അതായത് എത്തിക്സ് അതായത് മൊറാലിറ്റി അതും സാമാജിക പ്രഭാവ് ആദിഭി സമൂഹത്തിലെ അയാൾക്കുള്ള പ്രഭാവം സ്വാധീനം ആദിഭി സമാജമേം വ്യക്തി കാ മൂല്യ ബിടാത്താഹേ ദേഖോ ക്യാ ക്യാ സമാജമേം വ്യക്തി കാ മൂല്യ ബിടാത്താഹേ या व्यक्ति का मूल्य बढ़ाने में क्या क्या गुण होना चाहिए कैसा निर्धारित होना चाहिए बताओ.
1: സമാജ് മേ വ്യക്തി കെ ഗുണ ജൈസ് ഈമാൻദാരി സഹാനുഭൂതി ഓർ സഹയോഗ ആദി ഗുൺ സമാജ് മേ വ്യക്തി കെ മൂല്യ നിർദ്ധാരിത കർണേ മേ മഹത്വപൂർണ ഭൂമിക നിഭാത്തേഹി.

0: സാമാജിക് കാര്യ ശിക്ഷ കല ആദി ഉസ്കെ മൂല്യക്കോ ബെടാത്താഹി. വ്യക്തിക്ക് നൈതികത സാമാജിക് പ്രഭാവ് ആദി ഭി സമാജ് മീ വ്യക്തി കാ മൂല്യ ബെടാത്താഹെ.
1: സമാജ്
2: മേ വ്യക്തി കാ മൂല്യ കൈസേ നിർധാരിത ഹോനേ ചാഹിയേ. സമാജ് മേ വ്യക്തി കേ ഗുൺ ജൈസേ ഈമാൻദാരി സഹാനുഭൂതി ഓർ സഹയോഗ ഉസ്കെ മൂല്യ നിർധാരിത കർണേ മേ മഹത്വപൂർണ ഭൂമിക നിഭാത്തേ ഹെ. സാമാജിക കാര്യ ശിക്ഷ കല ആദി ഉസ്കെ മൂല്യക്കോ ബെടാത്താ ഹെ. വ്യക്തിക്ക് നൈതികത സാമാജിക പ്രഭാവ് ആദി ഫി സമാജ് മേ വ്യക്തി കാ മൂല്യ ബെടാത്താ ഹെ.
1: കവിതാമേ സാമാജിക അസമാനതാവോ കേ പ്രതി കവീനെ കോൺസാ വിചാർ പ്രകടിക്കുക അകല പ്രശ്ന ഹെ. ചർച്ച പ്രശ്നം ഭീ ദിയ ഹെ ഓ പ്രശ്ന ഹെ കവിതാമേ സാമാജിക അസമാനതയേം ഇനിക്വാളിറ്റി സമൂഹത്തിലെ അസമാനത സമത്വമില്ലായ്മ ഇക്വാളിറ്റി ഇല്ലായ്മ അതാണ് അസമാനത. സാമാജിക് അസമാനതാവോ കെ പ്രതി കവീനെ കോൺസാ വിചാർ പ്രകടിക്കുകയാണ്. എന്താണ് കവിയുടെ അഭിപ്രായം സമൂഹത്തിൽ നടമാടിയിരിക്കുന്ന അസമത്വത്തെ കുറിച്ച്? കവിതാമേം പൈതൽ ചൽത്താകുക ആത്മീക്ക് അവസ്ഥ സാമാജിക് അസമാനതാക്കു ദർശാത്താഹ്. ദേഖോ പൈതൽ ചൽത്താഹു ആത്മി ബഹുത്ത് ഗരീബ് ഹെ ബേച്ചാരാഹെ നിരീഹെ ഉസ്കെ ജീവൻ മേ ബഹുത്ത് സങ്കട് ഹെ ഹെ സങ്കട് ഉസ്കെ മുഖഭാവമേം വ്യക്ത ഹെ ഐസാ വ്യക്തി വ്യക്തി ഹെ. ലേക്കിൻ കുച്ച് ലോക വഹാൻ ക്യാ കർത്തേ ഹെ സഡക് പർ ഹംനെ ദേഖ കുച്ച് ലോക കാറോ മേ ജാത്തേ ഹെ ഉൻകെ മുഖ മേ രൗനക് ഹെ ശോഭാ ഹെ ശോഭാ ബെട്നെ കെ ലിയേ ഉൻകെ പാസ് ബഡേ ബഡേ മക്കാൻ ഹെ ബഡേ ബഡേ ധൻ ഹെ ബഡേ ബഡേ ആലിശാൻ ആഡംബർ കാർ ഹെ ഇസേ ഉൻകെ മുഖ മേ രൗനക് ഹെ ശോഭാ ഹെ. ലേക്കിൻ ഉൻകെ മുഖമേം അതായത് പൈതൽ ചലത്താ ഹു ആത്മീക്ക് മുഖമേം ദീനഭാവ് ഹെ. ഏത്തോ സമാജിക്ക് ഏക് അസമാനതാ ഹെ തോ ഹമേം സമാജമേം വ്യാപ്ത അസമാനതാക്കു സമച്ചിനെ ഓർ ഉനേം ദൂർ കർണേക്ക കാര്യ കർണ ചാഹിയെ. ആധുനിക സമാജക്കോ ക്യാ കർണ ചാഹിയെ സമാജമേം ഹോനേ വാലെ ഇസ് അസമാനതാക്കോ ഇനീക്വാളിറ്റിയെ മാറ്റി സമത്വ സ്ഥാപിത കർണേക്ക പ്രയത്ന കർണ ചാഹിയെ. ഇസ്കെ ലിയ ആവശ്യ കാര്യ കർണ ചാഹിയെ. ഉത്തര ഹെ കവിതാമീം സാമാജിക് അസമാനതാവും കെ പ്രതി കവീനെ കോൺസാ വിചാർ പ്രകട കിയാ ഹെ.
0: കവിതാമീ പൈതൽ ചൽത്ത ഹുവ ആത്മീക്ക് അവസ്ഥ സാമാജിക് അസമാനതാ കോ ദർശാത്ത ഹെ. ഹമേ സമാജ് മേ വ്യാപ്ത അസമാനതാ കോ സമജ്നെ ഓർ ഉനേ ദൂർ കർണേ കാ കാര്യ കർണ ചാഹിയെ.
1: ഹമാര ദായിത്വ ഹെ അസമാനതാ കോ മിട്ടാനാ സമാപ്ത കർണ ഏതോ ഹമാരെ സാമനെ കാ ഏക് കാര്യ ഹെ ഏക് ദായിത്വ ഹെ. തോ ആഗേ ദേഖേം ആഗേ അഭ്യാസ് മേ ദിയ ഹെ ലേഖ് ലിഖേം ലേഖ് ലിഖേം വിഷയ സമാജ് കേ നിർമാൺമേം ആം ജൻകി ഭൂമിക സമൂഹ നിർമ്മാണത്തിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ ആം ജനതയുടെ റോൾ എന്താണ്? സമാജ് കേ നിർമാൺമേം ആം ജനതാക്കി ഭൂമിക ഏ ഹമാരെ ലേഖ് ലിഖിനേക്ക വിഷയം. തോ ലേഖ് മേനെ തയ്യാർ കർ ലായാ ഹു മേ പട് സുനാ ഹു തുമേം ലേഖ് ലിഖ് ലേനാ ഹെ. തോ ലിഖിലോ പഹലെ പ്രശ്നം ലിഖോ സമാജ് കേ
0: സമാജ് കേ
1: നിർമാൺമേം
0: നിർമാൺമേം
1: ആം ജനതാക്കി
0: ആം ജനതാക്കി
1: ഭൂമിക
0: ഭൂമിക
1: ലിഖ ഉത്തര ലിഖോ സമാജ് കേ നിർമാൺമേം
0: സമാജ് കേ നിർമാൺമേം
1: ആം ജനതാക്കി
0: ആം ജനതാക്കി
1: ഭൂമിക
0: ഭൂമിക
1: അത്യന്ത്
0: അത്യന്ത്
1: മഹത്വപൂർണ ഹെ
0: മഹത്വപൂർണ ഹെ
1: ആം ജനതാക്കി യോഗ്ദാൻ സേ
0: ആം ജനതാക്കി യോഗ്ദാൻ സേ
1: ഹി
0: ഹി
1: സമാജ് കാ നിർമാൺ
0: സമാജ് കാ നിർമാൺ
1: ഓർ വികാസ്
0: ഓർ വികാസ്
1: ഹോത്താ ഹെ
0: ഹോത്താ ഹെ
1: കിസാൻ
0: കിസാൻ
1: മസ്ദൂർ
0: മസ്ദൂർ
1: കാരിഗർ
0: കാരിഗർ
1: സഫായി കർമ്മചാരി
0: സഫായി കർമ്മചാരി
1: മക്കാൻ ബനാനെ വാലെ
0: മക്കാൻ ബനാനെ വാലെ
1: ആദി
0: ആദി
1: ആം ജനതാക്കി
0: ആം ജനതാക്കി
1: സംഖ്യാകെ അന്തർഗത്
0: സംഖ്യാകെ അന്തർഗത്
1: ആത്താ ഹെ
0: ആത്താ ഹെ
1: ഉൻകെ
0: ഉൻകെ
1: തൻതോട് മേഹനത് സേ
0: തൻതോട് മേഹനത് സേ
1: സമാജമേ
0: സമാജമേ
1: ഖാദ്യ പദാർത്ഥോ കാ
0: ഖാദ്യ പദാർത്ഥോ കാ
1: ഉത്പാദൻ ഹോത്താ ഹെ
0: ഉത്പാദൻ ഹോത്താ ഹെ
1: നയേ നയേ
0: നയേ നയേ
1: നിർമാൺ
0: നിർമാൺ
1: ഹോത്താ ഹെ
0: ഹോത്താ ഹെ
1: ഓർ
0: ഓർ
1: സമാജ്
0: സമാജ്
1: സാഫ്
0: സാഫ്
1: ഏവം
0: ഏവം
1: സ്വച്ഛ്
0: സ്വച്ഛ്

0: ആകാശവാണി കേൾക്കാം.
1: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി സുജാത പാടിയ ഗാനം ചിത്രം നാട്ടുരാജാവ്.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 തുടർന്ന് കേൾക്കാം. ആകാശവാണി
1: ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവു നാരായണൻ. ജഗദംബ ദേവി ഭവാനി എന്നാരംഭിക്കുന്നു ആദ്യ

0: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, 6:30 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 8:00 നേർമൊഴി. നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായുള്ള അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമല്ലടി, ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ എന്ന കവിത ആലാപനം PV പ്രീത. 6:15 ഉദയഗീതം, സുഭദ്ര തമ്പുരാൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:25 വാർത്തകൾ. 7:35 പുലർവട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 32. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും, യുവയാത്രികൻ പ്രശോഭ് പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, തിരുപ്പുന്തുരത്തി വെങ്കടേശ്വരൻ പാടിയ കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, കുരിപ്പുഴ എൻ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, ME ഷാഹ, കരിങ്ങന്നൂർ സുഷമ്മ എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, റാണ ഭുവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം, ഡോസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, ഭാഗം 32. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 CIT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി ചങ്ങാതി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. അബ്ദുൾ കരീം മുസ്ലിയാർ എം പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും, എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടൊബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. 10:00 പിയാനോ, ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബോൾ മൊണ്ടേറോ മൊഷാർദോവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5°C, കുറഞ്ഞ താപനില 25.6°C, പെയ്ത മഴ 17 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 27.1°C, പെയ്ത മഴ 3.9 mm. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ സമയം 6:00.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 August 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ

0: പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPFൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The meeting was a part of government's efforts to collaborate with the industry for a comprehensive overhaul of the artificial intelligence curriculum to better equip learners for emerging technological trends. The discussions during the meeting focused on strengthening industry-academia collaboration and aligning AI education with future technological requirements. Railway Minister Ashwini Vaishnaw has said that Kazipet Rail Manufacturing Unit in Telangana will manufacture 200 intercity trains in the next 5 years. These trains will be deployed throughout the country for short-distance travel. Mr. Vaishnaw, along with Minister of State for Railways, Ravneet Singh Bittu, and senior officials today reviewed the plans to operationalize the Kazipet Rail Manufacturing Unit. These trains will typically run for about 300 kilometers in each trip, will have many stops so that the citizens can commute between towns and cities. These trains will give the people a new affordable option for intercity travel. Defence Secretary Rajesh Kumar Singh today co-chaired the 16th Defence Policy Dialogue with Defence Secretary of Singapore, Mr. Joseph Leong, in Singapore. In a social media post, the Ministry of Defence said the dialogue reaffirmed the robust bilateral defence partnership between India and Singapore. During the meeting, wide-ranging discussions were also held on key areas of defence cooperation, security collaboration, and avenues to further strengthen the strategic relationship between the two nations. Prime Minister Narendra Modi has congratulated Janez Janša on being elected as the Prime Minister of Slovenia. In a social media post, Mr. Modi said that he is looking forward to working closely with the Slovenian Prime Minister to further strengthen bilateral ties for shared prosperity and mutual benefit of the people of both countries. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Sattvic Sairaj Ranki Reddy, and the mixed doubles duo of Dhruv Kapila, Tanisha Krasto, all advancing to the quarterfinals. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Thrissur Jilla Vrittantam.
2: കേരളത്തിലെ രണ്ടാമത്തെ UIDAI ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പാട്ടുരാക്കിലിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ ജില്ലാ കളക്ടർ UIDAIക്ക് നന്ദി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ആധാർ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 8 തരം സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എറണാകുളം ജില്ലയിലാണ് ആദ്യ UIDAI ആധാർ സേവാ കേന്ദ്രം ആരംഭിച്ചത്. വരും മാസങ്ങളിൽ കേരളത്തിലെ ശേഷിക്കുന്ന ജില്ലകളിൽ ആരംഭിക്കുമെന്നും 2026 സെപ്റ്റംബറോടെ കേരളത്തിലെ മൊത്തം ആധാർ സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തുമെന്നും UIDAI തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസ് ഡയറക്ടർ വിനോദ് ജേക്കബ് ജോൺ പറഞ്ഞു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത 544 ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജിന്റെ നിർമ്മാണം നടത്താത്തതിനാൽ കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസും വിമുക്തി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ IDTR ഇൻചാർജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PM അപ്പു, സൂരജ് എന്നിവരാണ് റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചത്. മൺസൂൺ കാല വാഹന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർക്കായി തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന പരിശീലനം സംഘടിപ്പിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ 100-ലധികം സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞോടുന്നതിനിടയിൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും

0: നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും ബാങ്കിംഗ് അവബോധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും കേരള ഗ്രാമീണ ബാങ്കും സംയുക്തമായി സമൃദ്ധി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ബിനി ഹെറിറ്റേജ് ഹാളിൽ നടന്ന ശില്പശാല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തികം, ബാങ്കിംഗ് അവബോധം, അയൽക്കൂട്ടങ്ങൾക്കായുള്ള വിവിധ KGB വായ്പാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി AC. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹളി സ്വദേശിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26,107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31,801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2,753 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി. നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം ഇന്ന് 7:35 യുവവാണിയിൽ. ഇന്ന് 8:00 നേർമൊഴി. നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഈജിയുമായുള്ള അഭിമുഖം ഇന്ന് 8:00 നേർമൊഴി. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം. മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ. ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം അജീഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് 9:30 കഥകളി പദങ്ങൾ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 32. 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. യുവയാത്രികൻ പ്രശോ പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15 സഞ്ചാരി. നാളെ രാവിലെ 10:15 രാഗാമൃതം, തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം.

നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ എം വി ഷാഹ, കരിങ്ങന്നൂർ സുഷമ്മ എന്നിവർ അവതരിപ്പിച്ചത്. നാളെ 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 32-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ വൈകിട്ട് 6:50 വയലും വീടും വിജയകരമായ പപ്പായ കൃഷി വി എസ് പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. നാളെ 6:50 വയലും വീടും. നാളെ രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ് ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനു ബി

0: സംസാരിക്കുന്നു. നാളെ 7:35 യുവവാണി, നാളെ രാത്രി 8 സാഹിത്യവേദി. ഇതിൽ ക്ലാപ്പന ഷൺമുഖൻ കവിതകൾ, സ്വന്തക്കാർ വരും, ഇനിയെല്ലാം ഇങ്ങനെ, ബഹുജനം പലവിധം. ഇതേ തുടർന്ന് വസന്ത എസ് പിള്ളയുടെ കഥകൾ, പാണ്ടിലോറി, ഭിക്ഷ തേടി, ജ്യോതിലക്ഷ്മി പുനലൂറിന്റെ കവിതകൾ, ഓർമ്മമരം, ഇരുണ്ടവാനം. തുടർന്ന് കെ ആർ അനിൽകുമാർ എഴുതിയ കവിതകൾ, യദുകുല ഭ്രംശം, കവിത എൻ ലഹരി. നാളെ 8 സാഹിത്യവേദി. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും. എ ജെ നൌഫൽ സംസാരിക്കുന്നു, ക്ഷമിക്കണം, എൻ നൌഫൽ സംസാരിക്കുന്നു. നാളെ 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും. എൻ നൌഫൽ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി, ടൊബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി. നാളെ രാത്രി 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ, വെള്ളപ്പൊക്കത്തിൽ. നാളെ 9:45 മൊഴിയാമൊരു കഥ. നാളെ രാത്രി 10 പിയാനോ, ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബോൾ മോണ്ട്രീന മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകിയവർ തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേക്കൻ, സുനിൽ ഞാറയ്ക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീരാകൃഷ്ണൻ, ഏഞ്ചൽ ലേഖാപാസി തുടങ്ങിയവർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപഃ. ആദൌ മുഖ്യ വാർത്താഃ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ സ്വപദാത് ഔപചാരികരൂപേണ ത്യാഗപത്രം പ്രദത്തവാൻ. ഡി കെ ശിവകുമാരഃ നൂതന മുഖ്യമന്ത്രിത്വേന പദഭാരം ഗ്രഹിഷ്യതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു സിക്കിം ആരക്ഷക ദലായ രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദത്തവതി. അത്രാന്തരെ സിക്കിം രാജ്യം പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഹോർമുജ ജലഡമരു മധ്യസ്യ സമീപേ ആക്രമണാന്തരം അമേരിക്ക ഇറാന ദേശയോ മധ്യേ അവസാദ വർത്തിത. ഗൃഹമന്ത്രി അമിതശാഹ ഗാന്ധിനഗരെ ജനസഭായാം അവൈധ പ്രവാസിനാം ദേശാത് നിഷ്കാസനാർത്ഥം സർവകാരസ്യ ദൃഢസങ്കല്പം പുനഃ പ്രത്യപാദയത്. അപി ച ബാഡ്മിന്റൺ പ്രതിസ്പർധായാം പി വി സിന്ധു തഥാ ച ലക്ഷ്യ സേനഃ സിംഗാപൂർ ഓപ്പൻ ഇത്യസ്യ പ്രാഗുപാന്ത്യചക്രെ പ്രവിഷ്ടവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ ഇത്യസൌ അദ്യ ലോകഭവനെ രാജ്യപാലസ്യ സചിവായ ഔപചാരികരൂപേണ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വാർത്താഹരാൻ സംബോധയൻ സഹ സ്വയം പ്രമാണിതവാൻ യത് ത്യാഗപത്രം സചിവായ ഔപചാരികരൂപേണ പ്രദത്തമിതി. അത്രാവസരെ സഹ രാജ്യപാലം നൂതന മുഖ്യമന്ത്രിണ പദഭാരം ഗ്രഹണായ ആമന്ത്രയിത്തും സാഗ്രഹം നിവേദിതവാൻ. യതോ ഹി വിധാനസഭായാം 37 അധിക വിധായകാനാം സമർത്ഥന സഹചാരേണ കോൺഗ്രസ് ദലസ്യ പൂർണ ബഹുമതം വർത്തതേ. തേന സൂചിതം യത് കോൺഗ്രസ് ഉച്ചാധികാരിഭിഃ തസ്മൈ രാജ്യസഭായാഃ സദസ്യതാ പ്രസ്താവിതാ ആസീത്. പരഞ്ച സഹ രാഷ്ട്രീയ രാജ്യത്തീനാം സ്വകീയം അരുചിം പ്രകടയൻ പ്രോക്തവാൻ യത് സഹ രാജ്യസ്യ ജനാനാം കൃതേ ഏവ നിരന്തരം കാര്യം കരിഷ്യതി. സിദ്ധരമയ്യ ഇത്യേഷഃ 23 വർഷെ ദ്വിതീയവാരം കർണാടകസ്യ മുഖ്യമന്ത്രി സഞ്ജാതഃ. ഇതഃ പൂർവം സഹ 23-18 യാവത് മുഖ്യമന്ത്രിത്വേന കാര്യം അകരോത്. സഹ രാജ്യ 8 കാര്യകാലദ്വയം പൂരയിത്വാ സർവാധിക സമയമുപവിശത മുഖ്യമന്ത്രിത്വേന ഗൗരവം അർജിതവാൻ. മുഖ്യമന്ത്രിത്വേന വിത്തമന്ത്രിത്വേന ച തേന രാജ്യസ്യ 17 ആയവ്യയകാനി ഉപസ്ഥാപിതാനി. തസ്യ ത്യാഗപത്രേണ രാജ്യേ സുദീർഘകാലതഃ ജായമാനഃ സത്താസംഘർഷഃ സമാപ്തഃ. അത്രാന്തരേ രാജ്യസ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ

0: यत् इयं पटलाधारित अंकन प्रणाली पारदर्शितां सुनिश्चेतुं कश्चन प्रगतिशील उपायात्मक मंच वर्तते। सः नवदिल्ल्यां सीबीएसई अधिकारिभिः सह उच्चस्तरीयोपवेशनं विधाय अनन्तरं वार्ताहरान् संबोधितवान्। तेन स्पष्टीकृतं यत् सर्वे अधिकारिणः इदं सुनिश्चयन्ति यत् कस्यापि छात्रस्य जिज्ञासा यथावत् न तिष्ठेत तथा च सर्वेषु स्तरेषु उत्तरदायित्वं सुदृढं स्यात्।
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है। पहली बार देश में सीबीएसई ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूँ, उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
0: पुर ओपन बैडमिंटन प्रतिस्पर्धायां अद्यतनः दिवसः भारतस्य कृते अतीव गौरवपूर्णः आसीत्। भारतस्य प्रमुख क्रीडकाः लक्ष्य सेनः, पीवी सिंधुः, चिराग शेट्टी, सात्विक साईराज, रंगी रेड्डी इत्यनयोः पुरुष युगलदलं तथा च ध्रुव कपिल तनीसा क्रेष्टो इत्यनयोः मिश्रित युगलदलं च स्व स्व प्रतिस्पर्धासु विजयं प्राप्य प्रागुपान्त्य चक्रे प्रविष्टवन्तः। महिला एकल क्रीडायां षोडश चक्रे पीवी सिंधु जापान देशस्य रीको गुंजी 21:09, 21:12 इत्यंकांतरालेन पराजितवती। आगामी स्पर्धायां सा दक्षिण कोरिया देशस्य एनके यंग इत्यनेन सह स्पर्धिष्यन्ते। अत्रांतरे पुरुष एकल क्रीडायां थाईलैंड देशस्य द्वितीय वारीयता प्राप्त क्रीडक कुनलावुत विदितशार्नः स्पर्धायाः आरम्भे एव आहतो भूत्वा क्रीडांगणात् बहिर्जातः, येन लक्ष्यसेनः आसयान स्वकीय स्थानं सुरक्षितवान् इति वार्ताः।
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ

0: പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യു ഡി എഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യതയെ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന്. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത്

0: വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യ ഗാനം ചിത്രം ഖലീഫ. നജീബ് അർഷാദ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം ദേവികൃഷ്ണ.

0: ആകാശവാണി.
1: വയലും വേദം
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ശീലങ്ങളാണ് ഒരാളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. തുടർച്ചയായി ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി ശീലമായി മാറുന്നത്. നല്ല ശീലങ്ങൾക്ക് നിരന്തരമായ പരിശ്രമം വേണം. നിരന്തര പ്രവർത്തനങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് നല്ല ശീലങ്ങൾക്കായി പരിശ്രമിക്കാം. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷൻ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കള നിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നാട്ടുപൂക്കൾ. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയോടെ തൊടിയിലും വേലിയിലും നട്ടും നടാതെയും കിളിർത്തു നിൽക്കുന്ന നാട്ടുപൂക്കൾ പണ്ടൊക്കെ സമർത്ഥമായി ഉണ്ടായിരുന്നു. കീടനാശിനി പ്രയോഗമോ രാസവളമോ ഒന്നും കൂടാതെ തന്നെ പുഷ്പിച്ചിരുന്നവയായിരുന്നു ഈ ചെടികൾ. ചെത്തി, ചെമ്പരത്തി, മുല്ല, പിച്ചി, മന്ദാരം, തുമ്പ, മുക്കുറ്റി, ശംഖുപുഷ്പം, കൊങ്ങിണി, കോളാമ്പി, കനകാമ്പരം, രാജമല്ലി എന്നിങ്ങനെ എത്രയെത്ര നാട്ടുപൂക്കൾ. ചിങ്ങമാസമാകുമ്പോൾ ഈ നാട്ടുചെടികളിലേറെയും പുഷ്പിണികളാകും. പണ്ടൊക്കെ പൂവിന് മാത്രമായി ഒരിടം കണ്ടുവച്ചിരുന്നില്ല. എവിടെയും പൂച്ചെടികൾ മാത്രമല്ല, മരങ്ങളും വള്ളികളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. വീടിന്റെ മുറ്റത്തെങ്ങാനും ചെടികൾ വെച്ചുപിടിപ്പിക്കും. ബാക്കിയെല്ലാം തനിയെ വളരുന്നവയാണ്. വേലിയിൽ വളരുന്നവ, വയൽവരമ്പിൽ വളരുന്നവ, കാട്ടിലും പടർപ്പിലും വളരുന്നവ, അങ്ങനെ പൂക്കൾ തന്നെ എത്ര തരം, ഏതെല്ലാം ഇനങ്ങൾ. തുമ്പയും അരിപ്പൂവും കാശിത്തുമ്പയുമൊക്കെ ഇപ്പോൾ കാണാനേയില്ല. നാട്ടുപൂക്കളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. വർണ്ണാഭമായ ഇലകളുള്ള ചെടികളും

0: ആന്തൂറിയവും ഓർക്കിഡുമെല്ലാം പിന്നീട് വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞു. നാനാജാതി നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ലകൾ ആഡംബര ചിഹ്നങ്ങളായി. മന്ദാരവും തെച്ചിയുമെല്ലാം മെല്ലെ പിൻവാങ്ങി. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി. ഇതേക്കുറിച്ച് വെള്ളായനി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു.
1: ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പൂക്കളിൽ പ്രധാനപ്പെട്ടതാണ് ചെണ്ടുമല്ലി അഥവാ ബന്തി. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും അലങ്കാരത്തിനും മാല കെട്ടുന്നതിനുമായി ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രധാനമായും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മുൻപ് ചെണ്ടുമല്ലിപ്പൂക്കൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ചെണ്ടുമല്ലി കൃഷി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്നതിനാലും ഓണക്കാലത്ത് ഉറപ്പായ ആവശ്യകത ഉണ്ടാകുന്നതിനാലും ചെണ്ടുമല്ലി കൃഷിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃഷി ചെയ്താൽ മാത്രമേ അത്തം തുടങ്ങുമ്പോൾ തന്നെ പൂക്കൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ സാധിക്കൂ. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്നിങ്ങനെ രണ്ട് തരം ചെണ്ടുമല്ലികളുണ്ട്. ചെറുതും ആകർഷകവുമായ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങൾക്ക്. പൂന്തോട്ടങ്ങളുടെ അരികുകൾ അലങ്കരിക്കുന്നതിനും ചട്ടികൾ വളർത്തുന്നതിനും ഇവ അനുയോജ്യമാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിൻ്റേത്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, മെറൂൺ, ഡബിൾ കളറുകൾ, ഫ്രില്ല് പോലെ ഇതളിൽ നിറങ്ങളുള്ളവ എന്നിങ്ങനെ വിവിധതരം പൂക്കൾ തരുന്ന ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങളുണ്ട്. ഇവ നേരത്തെ തന്നെ പൂവിടുകയും ചെയ്യും. എന്നാൽ കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ളത് വലിയ പൂക്കൾ തരുന്ന ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനങ്ങൾക്കാണ്. ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിലാണ് ഇവ സാധാരണയായി ലഭിക്കുന്നത്. നാടൻ ഇനങ്ങൾക്കും സങ്കര ഇനങ്ങൾക്കും വിപണിയിൽ നല്ല ആവശ്യകതയുണ്ട്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് പുറത്തിറക്കിയ അർക്ക ഭാനു, അർക്ക അഭി എന്നിവ മഞ്ഞ നിറത്തിലെ സങ്കര ഇനങ്ങളാണ്. ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച മഞ്ഞ പൂക്കളുള്ള പൂസ ബാസന്തി, ഓറഞ്ച് പൂക്കളുള്ള പൂസ നാരങ്കി എന്നീ ഇനങ്ങളും വാണിജ്യ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വിവിധ സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കുന്ന സങ്കര ഇനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. സങ്കര ഇനങ്ങളുടെ വിത്തിനും തൈകൾക്കും വില കൂടുതലാണെങ്കിലും നാടൻ ഇനങ്ങളെക്കാൾ വലിയ പൂക്കളും കൂടുതൽ വിളവും സങ്കര ഇനങ്ങളിൽ നിന്ന് ലഭിക്കും. വിത്തുകൾ പ്രോട്രേകളിൽ പാകി തൈകൾ തയ്യാറാക്കുന്നതാണ് ഉചിതം. ഇതിനായി ചകിരിച്ചോർ കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും 3:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഉപയോഗിക്കാം. ചകിരിച്ചോർ കമ്പോസ്റ്റിന് പകരം നന്നായി കഴുകിയ ചകിരിച്ചോറും ഉപയോഗിക്കാം. 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് എന്നിവ യോജിപ്പിച്ച നടീൽ മിശ്രിതത്തിലും വിത്ത് പാകാം. 1 സെന്റ് സ്ഥലത്തേക്ക് ഏകദേശം 2 മുതൽ 3 ഗ്രാം വരെ വിത്ത് ആവശ്യമായി വരും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. കുറഞ്ഞത് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമുള്ളതും 6 അതിലധികമോ ഇലകളുള്ളതുമായ കരുത്തുറ്റ നിവർന്നു നിൽക്കുന്ന തൈകളാണ് പറിച്ചു നടുന്നതിനായി തെരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ തിരുവോണം 26 ഓഗസ്റ്റിന് ആയതിനാൽ ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടതാണ്. വിത്ത് പാകി തൈകൾ തയ്യാറാക്കി പറിച്ചു നടാൻ 3 മുതൽ 4 ആഴ്ചയും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കാൻ തൈ പറിച്ചു നട്ട് ഏകദേശം 2 മാസം കൂടിയും വേണ്ടിവരും. അതിനാൽ ഓണക്കാലത്ത് പൂക്കൾ ലഭ്യമാക്കുന്നതിനായി കൃത്യമായ സമയക്രമം കണക്കിലെടുത്ത് കൃഷി ആരംഭിക്കണം. നിലവിലെ സാഹചര്യത്തിൽ 3-4 ആഴ്ച പ്രായമായ തൈകൾ നടുന്നതാണ് ഈ വർഷത്തെ ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണിൽ ചേർത്ത് ഇളക്കണം. കുമ്മായം ചേർത്തതിന് ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി 1 സെന്റിന് 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5

0: 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചുപോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടവെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. തലപ്പുനുള്ളൽ അഥവാ പിഞ്ചിങ് ചെണ്ടുമല്ലിയിൽ പ്രധാനമാണ്. നട്ട് 30 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ തലപ്പുനുള്ളണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് തരാൻ പിഞ്ചിങ് സഹായിക്കുന്നു. ഈ സമയം 1 സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. ആദ്യം തലപ്പുനുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാം. കൂടുതൽ പൂക്കൾ ലഭിക്കാൻ 2 തവണ തലപ്പ് നുള്ളുന്നതുകൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. താമസിച്ചാണ് തൈകൾ നടുന്നതെങ്കിൽ 2-ാമത്തെ തലപ്പുനുള്ളൽ ഒഴിവാക്കാം. അതുപോലെ സമയം കുറവാണെങ്കിൽ ആദ്യത്തെ തലപ്പുനുള്ളൽ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത തലപ്പുനുള്ളൽ നടത്താം. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാനും സാധിക്കും. സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബിവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. പുഴുശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ കീടനാശിനികൾ തളിക്കണം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180-200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം വരെ തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂ നന്നായി വിരിഞ്ഞു കഴിയുമ്പോൾ അല്പം തണ്ടോടുകൂടി വൈകുന്നേരങ്ങളിൽ ഇറുത്തെടുക്കുന്നതാണ് നല്ലത്. ഓണത്തിന് ശേഷം വില കുറയുകയും പൂക്കൾ വിൽക്കാൻ മറ്റു വിപണി കണ്ടെത്താൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ മാത്രമേ ഡിമാൻഡുള്ള സമയത്ത് തന്നെ പൂക്കൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ ആണ്. ഡോക്ടർ ഷീന എയുടെ ഫോൺ നമ്പർ പറയാം. 9497453663.

0: ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ്. നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് നാളേറെയായി എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ജീവിതശൈലിയിലെ തകരാറുകൾ, അമിതമായ ഉത്കണ്ഠ, ഭയം, രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാണ്. എങ്ങനെ നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയും? സുഖനിദ്ര ലഭിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ തലച്ചോറിലെ സ്ലീപ്പ് സെന്ററാണ് ഉറക്കത്തിന്റെ താളക്രമത്തെ നിയന്ത്രിക്കുന്നത്. രാത്രി നേരത്തെ ഉറങ്ങി പുലർച്ചെ ഉണരുന്നതാണ് സുഖനിദ്രയ്ക്ക് ഏറ്റവും നല്ലത്. ദിവസേനയുള്ള വ്യായാമം നല്ല ഉറക്കത്തെ സഹായിക്കുന്ന ഘടകമാണ്. വ്യായാമം നമ്മുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കുന്നു. കിടക്കുന്നതിന് തൊട്ടു മുൻപ് വ്യായാമം ചെയ്യരുത്. ഉറങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി ഉറക്കത്തെ നന്നായി സഹായിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ചെറു ചൂടോടെ പാടം നീക്കിയ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഗൗരവമേറിയ പഠനങ്ങളും മറ്റും ഉറക്കത്തിന് അരമണിക്കൂർ മുമ്പ് നിർത്തുന്നതാണ് നല്ലത്. മാനസിക സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി ഉറങ്ങാൻ പോകുന്നതാണ് ഉറക്കത്തിന് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് TV കാണുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നാൽ നല്ല സംഗീതം ശ്രവിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പ് ചെറിയ നടത്തം, അല്പം ശ്വസന പ്രക്രിയ, ലഘുവായ യോഗ ഇവയിൽ ഏതെങ്കിലും നല്ലതാണ്. കിടപ്പുമുറിയുടെ ജനാലകൾ തുറന്നിട്ടാൽ നല്ല വായുസഞ്ചാരം ലഭിക്കും. അങ്ങനെ തലച്ചോറിന് ഏറ്റവും ആവശ്യമായ ഓക്സിജൻ ധാരാളമായി ലഭിക്കുകയും അത് ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള

പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY യുടെ മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.

കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. പശുക്കളുടെ വെള്ളത്തിനുള്ള ആവശ്യകത മനസ്സിലാക്കുക. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ച മന്ദഗതി എന്നിവ ഉണ്ടാകാം. വെള്ളം ശരീര താപനില നിയന്ത്രിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്താക്കാനും സഹായിക്കുന്നു. അതിനാൽ സ്ഥിരമായി വെള്ളം ലഭ്യമാക്കുന്നത് കന്നുകാലികളുടെ ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ്. വെള്ളം ഉമിനീരിന്റെ പ്രധാന ഘടകമാണ്. ഉമിനീരിലുള്ള എൻസൈമുകൾ ദഹനപ്രക്രിയ ആരംഭിക്കാൻ സഹായിക്കുന്നു. കന്നുകാലികളിൽ ഉമിനീർ റൂമന്റെ പിഎച്ച് നില നിയന്ത്രിക്കുകയും സൂക്ഷ്മജീവികൾക്ക് സെല്ലുലോസ് പോലുള്ള സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ദഹിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദഹനത്തിനുശേഷം പോഷകങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും വെള്ളം അനിവാര്യമാണ്. ആവശ്യമായ ജലാംശം ലഭിക്കുമ്പോൾ വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ പേശികൾ, പ്രജനനാവയവങ്ങൾ, ക്ഷീരഗ്രന്ഥികൾ എന്നിവിടങ്ങളിലെത്തുകയും വളർച്ച, പ്രജനനക്ഷമത, പാലുൽപാദനം എന്നിവ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം

0: ുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. കെട്ടിടങ്ങളിലും മേൽപ്പുറങ്ങളിലും ഒന്നിലധികം ജലസ്രോതസ്സുകൾ ഒരുക്കുന്നത് കന്നുകാലികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി എല്ലാ മൃഗങ്ങൾക്കും മതിയായ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. ദിവസേന കന്നുകാലികളുടെ ജല ഉപഭോഗം നിരീക്ഷിക്കുക. വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ചൂടുകാലത്തും ഉയർന്ന പാലുൽപാദന ഘട്ടങ്ങളിലും കൂടുതൽ വെള്ളം ലഭ്യമാക്കുക. വെള്ളത്തോടൊപ്പം ആവശ്യമായ തീറ്റകളും നൽകുക. ഒന്നിലധികം കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധജലവും സമതുലിത പോഷണവും ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ആരോഗ്യവും ഉൽപാദനക്ഷമതയുള്ളതുമായ കന്നുകാലികളെ വളർത്താൻ കഴിയും. വെള്ളം ഒരടിസ്ഥാന ആവശ്യകത മാത്രമല്ല, കന്നുകാലി സംരക്ഷണത്തിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് ആദ്യത്തെ 45 ദിവസമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 മുതൽ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, പ്രകൃതി കൃഷി എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. കൃഷിയിൽ നവീന വിദ്യകൾ അവതരിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ 7510796210. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: വയലും വീടും സമാപിക്കുന്നു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. ഫോൺ നമ്പർ 9188824841. CPCRA കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ SRFന് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 31/3/2027 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃതമായ ഇളവുകൾ ബാധകം. ICAR അംഗീകരിച്ച ഒരു കോളേജ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്ര വാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ അധികം. HRA കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 2026 ജൂണിൽ 0479952986844 9 4 9 4 7 7

9008 എന്നിവയിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം June 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കേണ്ടതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: ട്രാൻസ്പെറൻ്റ്ലി അപ്നെ മാർക്ക് കെ ബാരേ മേ ജാൻകാരി മിലേ ഉൻകോ ട്രാൻസ്പെറൻ്റ്ലി സ്കാൻ കോപ്പി കെ മാധ്യമ സേ ഉൻകി ആൻസർ ഷീറ്റ് ഉൻകി ഹാത്ത് മേ ആയേ യേ ഒഎസ്എം കി വ്യവസ്ഥ പഹലി ബാർ ദേശ് മേ സി ബി എസ് ഇ നേ ഇസ്കോ പ്രയോഗ് കിയാ ഉസ്മേ കുഛ് വിസംഗതി ധ്യാൻ മേ ആ രഹി ഇസ്കോ മേ ദായിത്വ ലേതാ ഹൂം ഉസ്കോ ഇസേ ഠീക് കരാ ജായേ ഹം ഏക് ഭി വിദ്യാർത്ഥി കി അൺആൻസർഡ് ക്വാരി കോ അസമാധിത് നഹീ ഛോഡേംഗേ.
1: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന

0: രംഗം ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ

0: ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ഞങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് പാർവതി പ്രദീപാണ്. പാർവതി പ്രദീപ് ഒരു നങ്ങ്യാർകൂത്ത് കലാകാരിയാണ്. നമസ്കാരം.
3: നമസ്കാരം.
2: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: താങ്ക് യു. താങ്ക് യു.
2: ആദ്യം തന്നെ പാർവതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞ ഒരു കലാരൂപം പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
3: അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഒരു 12 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എനിക്ക് കലാമണ്ഡലത്തിൽ കയറണം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയില്ല. അതിനുശേഷം ഇങ്ങനെ മാർഗിയിൽ കഥകളി ഉണ്ടെന്നറിയ, ഇപ്പൊ കുഞ്ഞുനാൾ മുതലെ കഥകളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കഥകളിക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് ഞാൻ അവിടെ നങ്ങ്യാർകൂത്ത് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ആദ്യം ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് കൊറോണ സമയത്താണ്. അപ്പൊ കൊറോണ എന്ന് വെച്ചാൽ സെക്കൻഡ് വേവ് വരണതിന് മുന്നെയാണ് ഞാൻ തുടക്കം ഇടുന്നത്. അപ്പോ ഇത് എന്താണ്, ഐഡിയ ഒന്നുമില്ല, വേഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും 5-ാം ക്ലാസ്സിൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു സമ്മറി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഇത് പഠിപ്പിക്കുന്നുണ്ട്, ജസ്റ്റ് ആയിട്ട് പഠിച്ചു പോയതല്ലാതെ എനിക്ക് എന്റെ വേഷം എന്താണ് സംഭവം ഒന്നും അറിയത്ത് ഞാൻ ചേർന്നത്. അപ്പൊ കഥകളി ഇങ്ങനെ തുടക്കം ഇട്ട് കുറച്ചോളം കഴിഞ്ഞപ്പോ എന്റെ ആശാൻ അവിടെ നാട്ടില് സ്റ്റക്കായിപ്പോയി കൊറോണ ആയിട്ട്. ഞാൻ പഠിക്കുന്ന മാർഗി ഉഷ ടീച്ചറിന്റെ കീഴിലാണ്. ടീച്ചർ ഇവിടെ തന്നെയാണ്, കുറെ നാളായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ ക്ലാസ് അങ്ങ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു കൊറോണ സെക്കൻഡ് വേവ് ഒക്കെ കഴിഞ്ഞിട്ട്. അതിനുശേഷം ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റിന്റെ അരങ്ങേറ്റം കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ നങ്ങ്യാർകൂത്തിന്റെ വേഷം കാണും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലൊക്കെ തോന്നി. അങ്ങനെയാണ് പിന്നെ കുറച്ച് ഇഷ്ടമൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ ഞാൻ മാർഗിയിൽ ഇതായിട്ട് പഠിക്കുകയാണ്, സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കുകയാണ്.
2: കഥകളി പഠിച്ചുണ്ട്.
3: കഥകളി അപ്പോഴത്തേക്കും അങ്ങ് സ്റ്റോപ്പ് ആയി. അതിനുശേഷം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറപ്പാട് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അരങ്ങേറാൻ പറ്റിയില്ല. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്താണ് ഒരു 9th ഒക്കെ എത്തിയപ്പോ, ഇങ്ങനെ കാർമലിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് സലിൽ സാറ് ഇങ്ങനെ കലോത്സവത്തിൽ നങ്ങ്യാർകൂത്തിന് പോകണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതിനുശേഷം പെട്ടെന്ന് അരങ്ങേറ്റം ചെയ്തിട്ട് അങ്ങനെ നങ്ങ്യാർകൂത്തിലോട്ട് ഇതാവേ.
2: നങ്ങ്യാർകൂത്ത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ? കാരണം സാധാരണ കൂടുതൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. നമ്മൾ പോയി കാണുന്നതല്ലാതെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ, അതിനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം.
3: നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത് പണ്ട് ക്ഷേത്രകലയിൽ ഒന്നാണ്. നമ്പ്യാർ സ്ത്രീകളായിരുന്നു ആദ്യം കളിച്ചോണ്ടിരുന്നത് പണ്ടേ. അപ്പൊ അതൊരു ഒരു ചിട്ടവട്ടമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കഥകളി നങ്ങ്യാർകൂത്തും തമ്മിൽ ഒരു മിസ്മാച്ച് നടത്തുന്നത്. അപ്പൊ കഥകളിയുടെ വ്യത്യാസവും നങ്ങ്യാർകൂത്തിന്റെ വ്യത്യാസവും ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല കറക്റ്റ് ആയിട്ട്. കഥകളിയിലെ വാദ്യങ്ങളുണ്ട്, പാട്ടുണ്ട്, പാട്ടിലൂടെയാണ് നമ്മൾ കഥകൾ അറിയുന്നത്. പിന്നെ അത്യാവശ്യം മുദ്രയും കൂടെ അറിയുമ്പോൾ കാണികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അത് പറയണ പോലെ നങ്ങ്യാർകൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളക്കൂട്ടം ശ്ലോകം ചൊല്ലുന്ന ഒരാള് മാത്രമേ കാണത്തുള്ളൂ. നമ്മളിത് നമ്മുടെ ഫുള്ള് ഈ മുദ്രകൾ കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ ഈ അത്യാവശ്യം കഥയൊക്കെ അറിയാവുള്ള നമ്മൾ മിക്കവാറും

0: ശ്രീകൃഷ്ണ ചരിതം അല്ലെങ്കിൽ ശ്രീരാമായണ ചരിതമാണ് നങ്ങ്യാർകൂത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം മുദ്രകളും കാര്യങ്ങളും ഒക്കെ അറിയാനുള്ള ആൾക്ക്, അത് കഥകളൊക്കെ അറിയാനുള്ള ആൾക്ക് ചിലപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ പൂതരാമോക്ഷം ആണെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ പാല് കൊടുത്തു കൊല്ലുന്നതൊക്കെ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
1: മുദ്ര മനസ്സിലാവുന്നവർക്ക് കഥ മനസ്സിലാക്കാൻ എളുപ്പം.
0: അതെ അതെ. പക്ഷെ കഥകളിയിലും നങ്ങ്യാർകൂത്തിലും മുദ്രകൾ ഏറെക്കുറെ സെയിം ആണ്. അത് എടുക്കുന്ന രീതി വ്യത്യാസമാണ്. പിന്നെ ഈ നമ്മുടെ വാദ്യങ്ങളും വ്യത്യാസമാണ്. മറ്റത് കുറെ വാദ്യങ്ങളാണ്, ചെണ്ട മദ്ദളമൊക്കെ കാണും. പക്ഷെ ഇവിടെ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളം പിടിക്കാൻ ഒരാളും കൂടെ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ തന്നെ ഈ നങ്ങ്യാർകൂത്ത് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിലോട്ട് അത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് കലോത്സവം വേദികളിലും പിന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ടാണ്. അല്ലാണ്ട് കഥകളി പോലെ വലുതായിട്ട് ആൾക്കും അങ്ങനെ അറിയില്ല. ഇപ്പൊ തന്നെ കലോത്സവത്തിൽ തന്നെ കുറെ കുട്ടികൾക്ക് നങ്ങ്യാർകൂത്ത് അങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ എന്നെ പോലെ കുറെ കുട്ടികൾ ഇതുപോലെ കലോത്സവം വേദികൾ വെച്ചിട്ടാണ് അറിയുന്നത്. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരായാലും ഇതിലോട്ട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകും.
1: ഇപ്പൊ കഥകളിയാണല്ലോ ആദ്യം പഠിച്ചത്. നങ്ങ്യാർകൂത്തിലേക്ക് വരുമ്പോ ആക്ച്വലി പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മള് കണ്ടോണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഒരു പ്രോത്സാഹനം തരുമ്പോ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി ഒരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കഥകളിയാണല്ലോ കുറച്ചും കൂടി ആളുകൾ മുന്നിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും അതുപോലെ പ്രോത്സാഹനം എല്ലാം കിട്ടുന്നതും. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്? അത് അത്രത്തോളം സ്നേഹം ഇതിനോട്, എങ്ങനെയാണ് അങ്ങനെ ഒരു സ്നേഹം ഇതിനോട് തോന്നി തുടങ്ങി?
0: അങ്ങനെ എനിക്ക്, ഞാൻ കഥകളി ഇപ്പോഴും എനിക്ക് ഇഷ്ടം തന്നെയാണ്, അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കഥകളി കണ്ടാണ് വളർന്നെങ്കിൽ. എന്റെ, ഞാൻ വളർന്ന ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ്, അവിടെ ആയില സമയത്ത് കഥകളി കാണും. അങ്ങനെ കണ്ട് കണ്ട് കഥകളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ നങ്ങ്യാർകൂത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ആ ഒരു ചിട്ടവട്ടം, ആ ഒരു അച്ചടക്കത്തോടെ ഇങ്ങനെ നമ്മൾ പോയി, സ്വാഭാവികമായിട്ട് ഇഷ്ടം വരും. എസ്പെഷ്യലി ഞാൻ ഡാൻസറും കൂടെയാണ്, ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാവാം. നങ്ങ്യാർകൂത്തിലോട്ട് കയറിയപ്പോൾ ആദ്യം കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ നമ്മൾ ഓരോരോ കഥകൾ പഠിക്കുകയാണ്. നമ്മൾ ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ ഫുള്ള് കഥ പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ ആദ്യം ശ്രീകൃഷ്ണ ലീലയാണ് പഠിക്കുന്നത്. അതിൽ ശ്രീകൃഷ്ണ ലീലയിൽ ഈ മണ്ണ് വാരി തിന്നിട്ട് യശോദമ്മ വാതുറപ്പിക്കുന്ന ആ സംഭവമാണ് ഞാൻ ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്ത പൂതനമോക്ഷമാണ്. പൂതനമോക്ഷം നമ്മൾ ഒരു സിനിമ ആണെന്ന പോലെ നമ്മളത് മൈൻഡിലോട്ട് എടുക്കുകയാണ്. നമ്മൾ സാധാരണ ഈ കഥ നമ്മൾ സത്യം പറഞ്ഞാൽ എഴുതി പഠിക്കും. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു ബുക്കിലോട്ട് ആ കഥ എഴുതുകയാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ പതിക്കുന്നത്. കാരണം അവിടെ ഞാൻ പറഞ്ഞ പോലെ വാദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, കഥ നമ്മുടെ മൈൻഡിലാണ്, അത് കാണും നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പൂതനാമോക്ഷം പഠിച്ചു കഴിഞ്ഞു. കംസവധം, അതാണ് ഞാൻ മൂന്നാമത് പഠിച്ച കഥ. ആ കംസവധം ഇപ്പൊ എനിക്ക് ചുരുക്കത്തിൽ പറയാമെങ്കിൽ വേണമെങ്കിൽ പറയാം, കംസനെ നിഗ്രഹിക്കാൻ, അതായത് കൊല്ലാനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നേരെ മധുരയിലേക്ക് ചെന്നിട്ട് കംസനെ കൊന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ നങ്ങ്യാർകൂത്തിലോട്ട് വരുമ്പോ അവിടെ നിൽക്കുന്ന ഓരോരോ ജനങ്ങൾ, കൃഷ്ണൻ മധുരയിലേക്ക് വരുമ്പോ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ, ആ 9 നവരസവും ഈ കംസവധത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കഥയും നമുക്ക് ഓരോരോ ഡിഫറെന്റ് രീതിയിലായിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം നമുക്ക് തോന്നും.
1: ഇപ്പൊ എത്ര നാളായപ്പോ ഈ നങ്ങ്യാർകൂത്ത് പഠിക്കാൻ തുടങ്ങി?
0: ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 വർഷം ഇപ്പൊ തികയ്ക്കും.
1: കലോത്സവത്തിൽ എത്തുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കും.
0: 9-ാം ക്ലാസ്സിലായിട്ടാണ്
1: നമ്മൾ സാധാരണ ഇപ്പൊ അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ വേറെ ഒന്നും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. കലോത്സവത്തിലേക്ക് പോയപ്പോ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആദ്യമായിട്ട്?
0: കലോത്സവത്തിൽ പോകുമ്പോ നമ്മൾ സാധാരണ നങ്ങ്യാർകൂത്തിനൊരു കഥ പഠിക്കുമ്പോ, ആ ഫുൾ കഥ പഠിക്കുമ്പോ ഒരു സ്റ്റേജിൽ നമുക്കൊരു 2.5 മണിക്കൂർ പെർഫോമൻസ് നടക്കും. കംസവധം ഞാൻ 2 മണിക്കൂർ പഠിച്ചിട്ട് ഞാൻ അതിനെ ഷോർട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്
1: കലോത്സവം.
0: അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്നുവെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് 9-ാം ക്ലാസ് കയറുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, കലോത്സവത്തിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ജില്ല വരെ പോയിട്ടുണ്ടോ, ജില്ല വരെ ഉള്ളു യു പി വിഭാഗത്തിൽ. അപ്പൊ അതിന് തിരുവാതിരയ്ക്ക് കയറിയ, പക്ഷെ ആ സമയത്ത് എനിക്ക് സ്പിരിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെ സബിൽ കയറിയപ്പോഴും എനിക്ക് ആദ്യം കോമ്പറ്റീഷൻ, സബിൽ പൊതുവെ കോമ്പറ്റീഷൻസ് കുറവാണ്, ഞാൻ സൗത്ത് തിരുവനന്തപുരത്ത് അങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ അവിടെ പൊതുവെ അങ്ങനെ ഇതാരും ഇങ്ങനെ കാണൂല. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ കാണൂല, ആരും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറിപ്പോ. പക്ഷെ ജില്ല വരുമ്പോ കോമ്പറ്റീഷൻ കടുക്കും, 4-3 പേരായിരിക്കും വരുന്നത്. ചിലപ്പോ ഈ കഥകൾ തന്നെ വ്യത്യാസങ്ങൾ, ഇപ്പം ഞാൻ പൂതനമോക്ഷമാണെങ്കിൽ വേറൊരാള് നരസിംഹാവതാരായിരിക്കും, വേറൊരാള് കംസാവതാരായിരിക്കും. രണ്ട് കഥയും സെയിം ആയിരിക്കും, പക്ഷെ അവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. അതനുസരിച്ചിരിക്കും നമുക്ക് മാർക്ക് പോകുന്നത്. ഇത് നങ്ങ്യാർകൂത്തിൽ കണ്ണിന്റെ ഇച്ചിരി ഇത് വലുതാണ്, കണ്ണുകൊണ്ടുള്ള ഉപയോഗം അത് ഭയങ്കരമാണ്. ഈ മുദ്രകൾ എടുക്കുന്നതോട് നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റും കൂടെയാണ് പോകുന്നത്. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കണ്ണ് സാധകം, അതിനുശേഷം നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്രിയകളുണ്ട്, മറയിൽ ക്രിയ, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കഥയിലോട്ട് നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ക്ലാസ് അവസാനിപ്പിക്കുന്നത് മുദ്രകൾ പറഞ്ഞു, അതിനൊരു ശ്ലോകമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ കലോത്സവത്തിൽ വരുമ്പോൾ എനിക്ക് ഡിസ്ട്രിക്റ്റ് ആയിരുന്ന ഫസ്റ്റ് കോമ്പറ്റീഷൻ വന്നു. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആ സമയത്ത് ശ്രീകൃഷ്ണ ലീല ഫസ്റ്റ് ആദ്യമായിട്ട് നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുക. അപ്പൊ ബാക്കിയുള്ള കുട്ടികളെന്ന് വെച്ചാൽ പൂതനമോക്ഷം ഇച്ചിരി കടുകട്ടിയായിട്ടുള്ള സാധനമാണ്, ഫുള്ള് വയലൻസ് ആണ്. ഞാനിവിടെ കൃഷ്ണനും മണ്ണ് ഇരുന്നിട്ട് അങ്ങനെ കുഞ്ഞ് കഥയാണ് ചെയ്യണം. അപ്പൊ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ നമ്മള് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ

0: ജഡ്ജസ് അതനുസരിച്ച് നമുക്ക്. പിന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് പോകുമ്പോൾ ഇഷ്ടം പോലെ കംസവത് ഇഷ്ടം ഒരേപോലെ സാധനമായിരിക്കും,
1: ഒരേ സ്റ്റോറി തന്നെ ഒരുപാട്
0: ഒരേ സ്റ്റോറി ആയിരിക്കും. പക്ഷെ ഓരോരോ നമ്മൾ ബുക്ക് വ്യത്യസ്തമായിട്ട് ബുക്ക് ഉണ്ട് ഓരോ ആൾക്കാരെ വെച്ച്, അപ്പൊ അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ വേറെ രീതിയിലൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന രീതി വ്യത്യാസം കാണും. എന്റെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പം പുറത്തുനിന്ന് ഒരാൾ പഠിപ്പിക്കുന്നത്, വ്യത്യാസം കാണും. അങ്ങനെയാണ് കലോത്സവത്തിന്റെ ഇത് വരുന്നത്. പിന്നെ കലോത്സവത്തിൽ ഞാൻ ആ 9-ാം ക്ലാസ് തൊട്ടൊരു +1 വരെ ഞാൻ ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉണ്ടായിരുന്നു, ഇതിന്റെ കൂടെ ഗ്രൂപ്പ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആണത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ കണ്ണ് സാധകം എന്ന് പറഞ്ഞു പറഞ്ഞു, പിന്നെ ചില ചുറ്റവട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഡെയിലി ചെയ്യുന്നത്, അതെന്താണെന്നൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു.
0: അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് സാധകം എന്ന് പറയുമ്പോൾ കണ്ണ് കൊണ്ട് ഈ രണ്ട് വശവും നീക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ കണ്ണ് ഇച്ചിരി കൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കണ്ണിൽ നമ്മൾ ചുട്ടിയും കൂടെ എഴുതുമ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കരി നല്ല രീതിക്ക് വരയ്ക്കും, അപ്പൊ കണ്ണ് കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് കണ്ണും കൂടെ വേണം. ഈ നമ്മൾ ചില മുദ്രകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ രാക്ഷസിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഈ കണ്ണും കൂടെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പേടിയാ. പിന്നെ ഞാൻ ചിട്ടവട്ടം എന്ന് ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവ് പുറകെയാണെങ്കിൽ വിളക്ക് നമ്മളെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും, അതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിളക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ നടുക്കായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ വലിയ സ്റ്റേജ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുഞ്ഞു സ്പേസ് നമുക്ക് എടുക്കാൻ പറ്റും. കൂടിപ്പോയാൽ ഒരു 3 ബോക്സിന്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മിഴാവൊക്കെ നമ്മുടെ ബാക്കിലായിരിക്കും, സൈഡിൽ ഒരു താളം പിടിക്കുന്ന ഒരാളാണ്, നമുക്ക് ഇവരെയൊന്നും ചവിട്ടാനും പറ്റില്ല. അപ്പൊ ഈ 4 ചുറ്റും ചെറിയൊരു ബോക്സ്, ഒരു നമ്മളൊരു ബോക്സ് മനസ്സിൽ വരച്ചിരിക്കും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരോ കഥകൾ അവതരിപ്പിക്കും. നമ്മൾ നമ്മുടെ ചിട്ടകത്താണ് അങ്ങനെയാണ്, നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. പിന്നെ കാല് വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്, കഥകളിക്ക് കാല് വെക്കുന്ന പോലെ അല്ല നമ്മൾ നങ്ങിയാർക്കൂത്തിന് കാല് വെക്കുന്നത്, അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
1: പിന്നെ ഇത് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പൊ നമ്മൾ ഏതൊരു ആർട്ട് ഫോം പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിക്കുമല്ലോ അയ്യോ ഇതിനെ കൊണ്ട് പറ്റുമോ അങ്ങനെ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കഥകളിയിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ മാർഗി കയറുന്നത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ നങ്ങിയാർക്കൂത്ത് പഠിച്ച് നമ്മൾ ഭരതനാട്യം പഠിക്കുന്ന പോലെ തട്ടടവ് നാട്ടടവ് പഠിച്ചിട്ടല്ല ഇത്, അത് അതുപോലെ അല്ല, എൻ്റയർലി ഡിഫറെന്റ് ആണ് നമ്മൾ ഈ നങ്ങിയാർക്കൂത്തിലോട്ട് വരുമ്പോൾ. അപ്പൊ ആദ്യം അവിടെ നമ്മുടെ രീതിയിലായിട്ട് നമ്മൾ നമസ്കാരം നടത്തും, അതിന് തന്നെ എല്ലാത്തിനും ഒരു സംസ്കൃത വാക്യങ്ങളാണ് എല്ലാത്തിനും. ആ നമസ്കാരം നടത്തിയിട്ട് പിന്നെ മറയൽ ക്രിയ എന്ന് പറഞ്ഞൊരു ഇത് പഠിക്കും, അതാണ് ഒരു ബേസ്. മറയൽ ക്രിയ ഒന്ന് നമ്മൾ മനസ്സിൽ, ഈ മറയൽ ക്രിയ എന്ന് വെച്ചാൽ പുറപ്പാടിന്റെ ഒരു ഭാഗമാണ്. പുറപ്പാട് നമ്മൾ അരങ്ങേറ്റത്തിന് 2 ദിവസമായിട്ട് പുറപ്പാട് നടത്തും, അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് മറയൽ ക്രിയ, നല്ലൊരു ബേസാണ്. അപ്പൊ അത് നമുക്കൊന്ന് സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിക്കണതും ഞാൻ നമ്മൾ ഇരിക്കുന്നൊക്കെ രീതിയൊക്കെ അതിലുണ്ട്. ആ പക്ഷെ ആ ബേസ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിക്കണ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ അത് ആ മറയൽ ക്രിയ ഒരു ഒരു 10 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാല് വെക്കുന്ന രീതിയും നമ്മൾ പിന്നെ ഉറക്കെ പറയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് ശ്ലോകം ചൊല്ലാനും അതുപോലെ കറക്റ്റായിട്ട് നിൽക്കാനും ഒക്കെ ഒരു ഐഡിയ ഉണ്ട്. അതിങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നീ ഇതെന്നെ കൊണ്ട് പറ്റുമോ, കാരണം എനിക്കൊരു ഐഡിയ ഇല്ല, കഥയാണോ കളിക്കുന്നത് ഇതാണോ കളിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ കയറി പഠിപ്പിക്കുന്നത് പഠിക്കുന്നു അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അരങ്ങേറ്റം ആ ചേച്ചിയുടെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഇതാണ് സംഭവം എന്നുള്ളത്, എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇനി ഇപ്പം കുഴപ്പമില്ല.
1: ഇതിൽ ഏതെങ്കിലും ഒരു ശ്ലോകം നമുക്ക് വേണ്ടി ചൊല്ലാമോ?
0: ആ ചൊല്ലാം. കംസം വികംസം ഭയകം പീതാംഗം കണ്ഠേ ഗൃഹീത്വാ തരസാ നിഹത്യ ആഗ്രശ്യ ചിക്ഷേബ ച ഭൂമി ബൃഷ്ടേ രൂഢൈഘ ശല്യം ജഗദാമിവാദ്യ.
1: ഇതിലെന്താണ് പറയുന്നത് എന്ന് കൂടി പറയാൻ പറ്റുന്നത്?
0: അപ്പൊ ഇതില് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണചരിതത്തിൽ ഞാൻ കളിക്കുന്ന ഭാഗത്തില് അവസാനത്തെ ഭാഗം ഈ ഒരു കഥ കാണിച്ചിട്ടാണ് ഈ ശ്ലോകം വരുന്നത്. അപ്പൊ അതിന് മുന്നേ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കൃഷ്ണൻ 7-ാം മാളികയുടെ മുകളില് കംസനെ കാണുകയാണ്. അപ്പൊ അത് കൃഷ്ണൻ ബാക്കിൽ നിന്ന് പോയിട്ട് കംസനെ തള്ളിയിട്ട് ചാടി വന്ന് താഴെ നിന്നിട്ട് കംസന്റെ തല എടുത്ത് ഞെരിച്ചിട്ട് അതോടെ കംസനെ കൊല്ലുവാണ്. എന്നിട്ട് ഈ തല കാണിച്ചിട്ട് ഈ ജനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഓരോരോ നവരസ വരും, ഇങ്ങനെ ഭക്തിയും സന്തോഷവും മല്ലന്മാർക്കുണ്ടാവുന്ന, മല്ലന്മാരെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആ ഒരു സോൾജേഴ്സ് പോലെ നിൽക്കുന്ന ആൾക്കാരുടെ, അവരുടെ മനസ്സിലെ പേടി, കൃഷ്ണൻ വന്നല്ലോ അപ്പൊ എന്ത് വേണേലും ചെയ്യാന്നുള്ള, അങ്ങനത്തെ ഓരോരോ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ കൃഷ്ണൻ കാണുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്തുള്ളൊരു ശ്ലോകമാണ് ഈ ചൊല്ലിയത്.

0: അതെ, ഓരോ പെർഫോമൻസിന് മുന്നേ ഇപ്പം ഫസ്റ്റ് ടൈം പോയപ്പോൾ പറഞ്ഞു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സെൽഫായിട്ട് കുറച്ചൊരു പ്രിപ്പറേഷൻ കോമൺ ആയിട്ട് എന്താണ് ചെയ്യാറ്?
1: കോമൺ ആയിട്ട് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
0: മെന്റലിയും ഫിസിക്കലിയും നമ്മളൊന്ന്
1: ആ
0: സെറ്റ് ആവണമല്ലോ അവതരിപ്പിക്കുന്നതിന് മുന്നേ. അത്
1: സോളോ ആയിട്ട് ഞാൻ കളിക്കുക, അതായത് ഇപ്പൊ നങ്ങ്യാർകൂത്ത് കളിക്കുന്നെങ്കിൽ അവിടെ 97% ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു ഇതില്ല. ഇപ്പം അത് അത്യാവശ്യം നമ്മൾ നല്ല രീതിക്ക്, അതായത് നമുക്ക് കിട്ടണം കിട്ടണം അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേജ്, അത് ഏത് സ്റ്റേജ് ആയാലും, ഇപ്പം നങ്ങ്യാർകൂത്തിന് എനിക്കൊരു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാനായാലും മാർഗിയിൽ അവതരിപ്പിക്കാനായാലും കലോത്സവത്തിന് അവതരിപ്പിക്കാനാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യണം. അല്ലാതെ പ്രൈസ് വേണം എന്നുള്ള രീതിയിലല്ല, നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യുക, കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആ ഒരൊറ്റ ഇതിലാണ് നമ്മൾ ആ ഹാർഡ് വർക്കും കൊണ്ടുവരുന്നത്. അത് എളുപ്പം ആണെന്നൊന്നും ഞാൻ പറയില്ല, അത്യാവശ്യം പാടാണ്. അതും പിന്നെ അത്യാവശ്യം ഭയഭക്തി, എന്തെങ്കിലും ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് 1% ലക്കാണ്, 1% ലക്കാണ്. പക്ഷെ അതേസമയം ഗ്രൂപ്പിലൊക്കെ നിൽക്കണമെങ്കിൽ, ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് എടുക്കുകയാണെങ്കിൽ 7 പേര് കാണും, 7 പേർക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് നമ്മളൊന്ന് അടുപ്പിച്ച് സിങ്കായിപ്പോൾ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ അവിടെ ടീം വർക്ക് ഇല്ലെങ്കിൽ, ആ ഗ്രൂപ്പിൽ ചെറിയൊരു അടി ഉണ്ടായിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡാൻസ് പിന്നെ മുന്നോട്ട് പോകില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ. അവിടെ വേണ്ടത് നമ്മുടെ മൈൻഡ് ആയിട്ടുള്ള സിങ്കാണ്. ആ ടീം വർക്കിൽ ആ ഗ്രൂപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയി ഒരാള് മാറി നിന്നാൽ മതി, പിന്നെ ആ ഗ്രൂപ്പ് ഡാൻസ് നമുക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരാള് സിങ്കായി പോകൂല. അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാലും ഹാർഡ് വർക്കാണ് മെയിൻ. പിന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം നമ്മൾ ഇന്ന ആളെ കാട്ടി നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് കളിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്മൾ ഇടുക, എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.
0: ഇപ്പൊ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക കാണികൾക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തെ ഈ പെർഫോമൻസ് ചെയ്യുന്നതിൽ ഓർത്തിരിക്കുന്ന, എന്നുവെച്ചാൽ ഒരാൾ വന്നിട്ട് അത്ര വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നമ്മളെ അഭിനന്ദിക്കുമല്ലോ, അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം.
1: അത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്, 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഗ്രൂപ്പ് ഡാൻസും നങ്ങ്യാർകൂത്തും ഒരുമിച്ച് കൊണ്ടുവന്ന സമയമാണ്. അപ്പൊ ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ 3-4 മാസത്തെ ക്ലാസ് മിസ്സാവും, അതൊരു സൈഡിൽ കൂടെ ഉണ്ട്. അതിനുശേഷം മിക്ക സമയം എനിക്ക് നങ്ങ്യാർകൂത്ത് കണ്ടായിരിക്കും ഗ്രൂപ്പ് ഡാൻസ് വരുന്നത്. ഈ നങ്ങ്യാർകൂത്ത് ഞാൻ ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് ആറ്റിങ്ങൽ വെച്ചാന്ന് തോന്നുന്നു, ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് പ്രതീക്ഷിക്കാതെ 3 പേര് എക്സ്ട്രാ വരെയാണ് കളിക്കാൻ വേണ്ടി. ഞാൻ 9th ക്ലാസ്സിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് ഒരാളെ കോമ്പറ്റീഷൻ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു 3 പേര് വെച്ചിട്ട് കളിക്കുന്നത്. അപ്പൊ ഒരാള് എന്റെ ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചത്, നമ്മൾ രണ്ടുപേരും സെയിം ടീച്ചേഴ്സിന്റെ, ഉഷ ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ വേറൊരു ചേച്ചിയുടെ സ്റ്റുഡന്റും പിന്നെ വേറൊരു കുട്ടി, അത് സ്വയമായിട്ട് പഠിച്ചിട്ട് വന്ന് ഈ വീഡിയോ കൊണ്ട് വന്ന് പഠിച്ചതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് ടെൻഷനായി. ഞാനാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സ്റ്റേജിൽ 2nd കളിച്ച ഞാനാണ് കളിച്ച. ആ ടെൻഷന്റെ ഇടയിൽ ഫസ്റ്റ് നമ്മള് നമസ്കാരം ചെയ്യും. ആ നമസ്കാരം ചെയ്ത് വന്നത്, ഞാൻ സ്റ്റൂൾ ഉണ്ട് നമുക്ക് സൈഡിൽ, പീഠം എന്ന് നമ്മൾ അങ്ങനെ പറയുന്നത്, അതില് പീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഒരു നമസ്കാരം ചെയ്യും. അപ്പൊ കൊട്ടിന് ഓരോരോ വേരിയേഷൻ ഉണ്ട്, നമ്മൾ ചൊല്ലാട്ടം കാണും, നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഞാൻ കൊണ്ട് പീഠം ഇട്ട് അവിടെ ഇരുന്നതും അവിടെ ഞാൻ ഈ നമസ്കാരം ചെയ്യാൻ വന്നപ്പോഴും കൊട്ടുകാരും തമ്മിൽ ഞാൻ ഒരു സിങ്ക് വന്നില്ല. അതായത് ആ ഒരു സ്പെസിഫിക് സാധനത്തിന് ഒരു താളം കാണും, ആ താളത്തിന് മുന്നേ കയറി ഞാൻ നമസ്കാരം ചെയ്തു. നമസ്കാരം ചെയ്തപ്പോൾ ഞാൻ അത് എന്തായാലും ജഡ്ജസ്റ്റ് മനസ്സിലാവും, കാരണം എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ചാക്യാരാശ ആശാൻ എന്തായാലും മനസ്സിലായി. ആശാന്റെ മുഖം അങ്ങോട്ട് മാറി, ആ മുഖം മാറി. എന്നിട്ട് ടീച്ചറൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി, ടീച്ചറെ വിചാരിച്ചില്ല, കൊട്ടുകാരും പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മയൊക്കെ പിന്നെ നല്ല ടെൻഷനായി പോയി. പിന്നെ ഞാനത് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യുന്നു. അവസാനമൊക്കെ ജസ്റ്റ് കഥയങ്ങ് തുടങ്ങിയപ്പോ ഞാൻ സെറ്റായി, പക്ഷെ ഫസ്റ്റ് അതാരും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് ആശാൻ ഇങ്ങനെ, നമ്മള് ജഡ്ജ്മെന്റ് പറയുമല്ലോ, അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ പറയും, ഓരോൾക്കാർക്ക് ഓരോരോ മിസ്റ്റേക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ഫ്രണ്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ അപ്പൊ പ്രശ്നമായോ, ഇതിപ്പോ കിട്ടുമോ എന്നുള്ള രീതിയിൽ, പക്ഷെ ഫസ്റ്റ് കിട്ടി. എന്താ
0: പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു കലാരൂപത്തിന് എത്രത്തോളം ആർട്ടിസ്റ്റും സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? കൂടുതൽ പേര് ഇതിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ?
1: ഈ ഒരു മേഖലയിൽ തന്നെ കുറെ പേരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ല, മാർഗി ഉഷ ടീച്ചറുണ്ട്, ഉഷ രത്നമുണ്ട്, പിന്നെ കപില വേണു ടീച്ചറുണ്ട്, കലാമണ്ഡല സംഗീത അപർണ, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മളെ മാർഗി തന്നെ കഥകളി നങ്ങ്യാർകൂത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ നങ്ങ്യാർകൂത്തും കൂടിയായിട്ട് തന്നെ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി മിക്കവാറും മനസ്സിലാകാത്തോണ്ടായിരിക്കാം. പിന്നെ നമ്മള് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിലൊക്കെ അവതരിപ്പിക്കും പഠിപ്പിക്കുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവണം. ഇപ്പം നമ്മൾ എല്ലാ കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും മാർഗിയിൽ നടത്തുമ്പോഴും ഇതിനൊരു കഥ പറയും, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്നുള്ളതിനൊക്കെ കഥ പറയും. പക്ഷെ അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാവും? ഒരു പാതി എഴുമ്പോൾ തന്നെ മനസ്സിലാവില്ല. എൻ്റെ അമ്മ തന്നെ ഇപ്പം ഞാൻ കളിക്കുമ്പോൾ ചില സമയത്ത് കാണുമ്പോൾ ഉറക്കം വരും, സത്യമാണ് ഉറക്കം വരും. കാരണം ഇതിൽ കൊട്ടു മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അമ്മ ഇപ്പം സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇരുത്തി കഥയൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇതാണ് ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യണം, ഇങ്ങനെയുള്ള
0: ശ്രദ്ധ വേണം
1: എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെയൊന്നും എന്റെ അരങ്ങേറ്റത്തിന്റെ അമ്മ മുഴുവൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന് കണ്ടു, ടെൻഷൻ ഉണ്ടായിരുന്നു ഇരുന്ന് കണ്ടു. പിന്നെ ഈ 20 മിനിറ്റ് അല്ലേ ഉള്ളൂ കലോത്സവം ഒക്കെ, അപ്പോഴും ശ്രദ്ധിച്ചിരുന്ന് കാണും. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ ആർക്കായാലും കൊട്ട് മാത്രം കേൾക്കുമ്പോൾ ആർക്കിങ്ങനെ നിങ്ങനെ അത്രയും നേരം നോക്കി നിന്നിരിക്കാം. 1.5-2 മണിക്കൂർ പരിപാടിയാണ്, നങ്ങിയാർ കൂത്താണെങ്കിൽ ഒരാളും കൂടെ കാണുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോ അങ്ങനെ ഉറക്കമൊക്കെ വരാൻ ചാൻസ് കൊടുക്കും. അതേസമയം കൂടിയാട്ടമാണെങ്കിൽ കഥകളി പോലെയല്ല, പക്ഷെ ഇതുപോലെ നമ്മള് ഒരു സ്ത്രീ വേഷം, ഒരു പുരുഷ വേഷം, പിന്നെ രാമായണ ചരിതം, സീതയരാമനൊക്കെ ഉള്ള പോലെ നമുക്ക് വെക്കാം. പക്ഷെ ഇവിടെ
0: ഒറ്റ തന്നെ,
1: ആ നങ്ങിയാർ കൂത്തിന് ഒറ്റ ഒരാളേ ഉള്ളൂ, പക്ഷെ കൂടിയാട്ടത്തിന് രണ്ടുപേരുണ്ട്. എന്നാലും നമ്മൾ അവിടെ സ്വന്തമായിട്ട് നമ്മൾ ശ്ലോകം ചൊല്ലുന്നത് നങ്ങിയാർ കൂത്തിൽ നമ്മൾ വാ തുറക്കൂല. പക്ഷെ ഇവിടെ കൂടിയാട്ടം വരുമ്പോൾ നമ്മൾ തന്നെ ശ്ലോകം ചൊല്ലും. പിന്നെ കഥ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നങ്ങിയാർ കൂത്ത് സപ്പോർട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്കൊന്നും ഇപ്പോഴും കുറവാണ്. ഈ കലോത്സവ വേദികളിൽ പോകുന്ന പോലെ തന്നെ, അല്ലാണ്ട് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു.
0: ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോ ഈ എക്സാമിന്റെ ഇടയിൽ നങ്ങ്യാർകൂത്തും എക്സാം പ്രിപ്പറേഷനും എല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: അത് ഒരുമിച്ച് കൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും ഇപ്പൊ ഞാൻ പ്ലസ് ടുവിൽ നങ്ങ്യാർകൂത്തിന്റെ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗ്രൂപ്പും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അതപ്പോഴേ എനിക്കറിയാം. കാരണം പ്ലസ് ടുവിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത കഥ തന്നെയാണ് കംസവത, ഞാൻ പ്ലസ് വണ്ണിലാണ് ആദ്യമായിട്ട് കാരണം ആ കഥ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. പക്ഷെ പ്രാക്ടീസ് ഒരുപാട് വേണമായിരുന്നു. ഇപ്പൊ എക്സാം സൈഡിൽ കൂടെ നടക്കും. പക്ഷെ എന്റെ കേസിൽ ഈ വർഷം എനിക്ക് എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും പറ്റി. അതേസമയം ഞാൻ ഫുൾ ടൈം ക്ലാസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് നങ്ങ്യാർകൂത്ത് ക്ലാസ് വരുന്നത് വൈകുന്നേരമാണ്. എനിക്ക് സ്കൂള് 2 മണിയൊക്കെ ആകുമ്പോൾ തീരും. പിന്നെ ഇടയ്ക്ക് ചൊല്ലിയാട്ടത്തിന് ഒരു ദിവസം ക്ലാസ് കട്ടാവുന്നല്ലാതെ ഈ വർഷം എനിക്ക് ക്ലാസ് മിക്കതും കട്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ ഈ 10-ൽ പ്ലസ് 1-ൽ മംഗലം കളിക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 3 മാസത്തെ ക്ലാസ് കട്ടാവും.
0: അയ്യോ,
1: 3 മാസത്തെ ക്ലാസ്സും കട്ടാവും, പ്ലസ് 1-ഉം കൂടെയാണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ 3 മാസത്തെ ക്ലാസ് കട്ടാവും. അതിന്റെ ഇത് കഴിഞ്ഞിട്ട്, അതായത് സ്കൂൾ ടൈമിലേക്ക് റിഹേഴ്സൽ വെക്കുന്നത്, അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നങ്ങിയാർക്കും. ഇത് രണ്ടുപേരുന്ന് ആ സമയം പൊക്കൊണ്ടിരുന്നു. അപ്പൊ അവസാനമൊക്കെ ആയപ്പോ ഈ ജാനുവരി വരെ കലോത്സവം ഉണ്ട്. ഒരു ജാനുവരി ഹാഫ് വീക്ക് വരെ കലോത്സവം കാണും. അതിനുശേഷം പിന്നെ കലോത്സവം അങ്ങനെ ഉണ്ടാകാറില്ല. കഴിയും, അതോടെ കഴിയും, സ്റ്റേറ്റോടെ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ പിള്ളേർ പെട്ടു. കാരണം 3 മാസത്തെ ക്ലാസ് ഇല്ല, പ്ലസ് ചില എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ക്ലാസ് ടൈമിൽ വെക്കുന്ന മിഡ് ടേം ടെസ്റ്റ് ഒന്നും നമ്മൾ ചിലപ്പോഴേ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എടുക്കുക ആ സമയത്ത് ഏത് ടീച്ചേഴ്സിനും പറ്റൂല. പ്ലസ് ടു ഇതുപോലെ കലോത്സവത്തിന് ഇറങ്ങുന്ന ഒരുപാട് പിള്ളേരാണ്. അപ്പൊ അവരെ പഠിപ്പിക്കണം. പ്ലസ് 1 പിള്ളേരെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് പാടുള്ള പരിപാടിയാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജാനുവരിയിലെ ആ ഒരു കലോത്സവം കഴിഞ്ഞ് ചിലപ്പോൾ അത് കഴിഞ്ഞൊരു വായിച്ച കഴിഞ്ഞാൽ പ്രീ മോഡൽ എക്സാം. എക്സാം നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. എന്തായാലും മാർക്ക് കിട്ടൂല, അത് ഉറപ്പാണ്. അത് ഞാനെന്റെ അച്ഛൻ്റെ അടുത്ത് നേരത്തെ പറയുന്നു, പ്രതീക്ഷിക്കട്ടാത്തോളം മാർക്ക് കിട്ടൂല. പഠിക്കാൻ നമുക്കൊന്നും കിട്ടൂലല്ലോ. ചില പരീക്ഷയ്ക്ക് നമ്മൾ പൊട്ടുകയും ചെയ്യും, അത് ടീച്ചേഴ്സിനും അറിയാം. പക്ഷെ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരൊറ്റ മാസം ഉള്ളൂ, ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ, അത് ടി വി പോയിട്ട് ഫോണ് പോലും തൊടാതെ ഇരുന്ന് അങ്ങ് പഠിച്ചു. ഞാനൊക്കെ പ്ലസ് 1 സമയത്ത് രാവിലെ 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ യൂത്ത് ഫെസ്റ്റിവൽ പിള്ളേർക്ക് റെമഡിയൽ പിള്ളേർക്കും ക്ലാസ് വയ്ക്കും. ഞാൻ രാവിലെ 7:30 ഒരു വൈകുന്നേരം 4:30 എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ വീട്ടിൽ ഇരുന്ന് കുറച്ചു നേരം പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇതായിരുന്നു ആ സമയത്ത് റൊട്ട് ഫെബ്രുവരി ഫുൾ മാസം. അവസാന ദിവസം ഈ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡെറേഷൻ, ഞാൻ ബയോ മാത്സും കൂടെയാണ്. ഫിസിക്സിൽ ഒരുപാട് ഡെറേഷൻ ആണ്. ഇത് നമ്മൾ എഴുതി എഴുതി എഴുതി 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒറ്റ മാസമൊക്കെ ഇരുന്ന് പഠിക്കണം. അവസാനം എഴുതി എഴുതി എഴുതി എഴുതി പഠിക്കുമ്പോൾ ടീച്ചർമാർ തന്നെ അവസാനം ചോദിക്കും, മോള് വീട്ടിൽ പോരുന്ന് പഠിച്ചോളാം, ആ ഒരു സ്റ്റേജ് വരെ എത്തും. പക്ഷെ ഈ പ്ലസ് 2-ൻ്റെത് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം പഠിക്കാൻ പറ്റൂല. ഫെബ്രുവരിയിൽ ഈ നമുക്ക് പബ്ലിക്കിന്റെ പ്രാക്ടിക്കലും കാണും, അതിന്റെ കൂടെ മോഡൽ എക്സാമും കാണും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് നാൾ ഭ്രാന്തെടുത്തിരിക്കുകയായിരുന്നു. ആഹാരം വേണ്ട, ഇത് ഉറക്കവും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ രാത്രി വരെ ഇരുന്ന് പഠിക്കും. ഈ പബ്ലിക് പ്രാക്ടിക്കലിന്റെ ഈ തിയറി നോക്കണം, മറ്റതും നോക്കണം, എന്നാൽ ടീച്ചർമാർ അത്യാവശ്യം എഫേർട്ട്, ടീച്ചർമാർക്കും ഭ്രാന്തവും, അവരവരെ ഫ്രസ്ട്രേഷൻ നമ്മുടെ അടുത്തെടുക്കും. ഫുൾ അടിയാണ് ആ സമയത്ത് ആ ഒരു മാസം. പിന്നെ ആ കൂടെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കും പിള്ളേർ. എത്ര വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ആ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയെങ്കിലുമൊക്കെ ചത്തു കിടന്നിട്ടാലും പഠിച്ചെടുക്കും. പക്ഷെ പിന്നെ മാർച്ചിൽ എക്സാംസ് അങ്ങനെ നോർമലായിട്ട് പൊക്കോളും. അത്യാവശ്യം പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളതിന്റെ ഒരു ധൈര്യത്തില് നമുക്ക് എന്തായാലും മാർക്കും കാണും.
0: ഇനി ഭാവി പദ്ധതികളൊക്കെ എന്താണ്? റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം?
1: ഞാനിപ്പോ നീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീറ്റിന്റെ റിസൾട്ട് നോക്കണം. എനിക്ക് ആദ്യം ഞാൻ ഫോറൻസിക് എന്നും പറഞ്ഞു കുറെ നാളെ നടന്നു. അപ്പൊ ജാനുവരി അതിനുള്ള എൻട്രൻസ് എഴുതി എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അത് വിട്ടു. എന്തോ പെട്ടെന്ന് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇന്ത്യയിൽ നിൽക്കാൻ നമുക്ക് കുറച്ച് സ്കോപ്പ് കുറവാണ് ഫോറൻസിക്കിന്റെ. പുറത്തോട്ട് തന്നെ പോകണം. എനിക്കങ്ങനെ പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. അബ്രോഡ് പോകാൻ, എന്റെ അച്ഛൻ അബ്രോഡാണ്, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് അറിയാം. എനിക്ക് അബ്രോഡ് പോകാൻ വലിയ താല്പര്യം, മാക്സിമം കേരളത്തിനെ നിൽക്കാൻ. നങ്ങിയർകൂത്തിന്റെ കാര്യം ചോദിക്കുന്നെങ്കിൽ എനിക്കിത് പാഷനായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അത് കുഞ്ഞുനാൾ മുതലേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ

0: ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ ബയോമാത്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഡാൻസ് ഫോമാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകണം, അല്ലാതെ അതൊരു ജോബായിട്ട് കൊണ്ടു നടക്കാനായിട്ട് താല്പര്യം എനിക്ക് കുറവാണ്. ഞാൻ മാക്സിമം അത് മെഡിക്കൽ ഫീൽഡിലേ എടുക്കത്തുള്ളൂ. എന്റെ ടീച്ചർമാർ തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പരാതി ചെന്ന് പറയുമ്പോഴും ടീച്ചർമാർ പറയുന്നത് എനിക്ക് അറ്റ്ലീസ്റ്റ് നങ്ങ്യാർകൂത്തുണ്ട്, അത് വെച്ചെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഒക്കെ തുടങ്ങി ജീവിക്കാം എന്ന് പറയും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല, അത് പാഷനായിട്ട് കൊണ്ടുപോകണം. ഞാൻ പഠിച്ച സയൻസ് ഫീൽഡാണ്, അപ്പൊ എനിക്കും അത് മെഡിക്കൽ ഫീൽഡായിട്ട് പോകണം താല്പര്യം.
1: തീർച്ചയായിട്ടും എന്തായാലും ഈ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ മാറി കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഇനി വീണ്ടും ഒരിക്കലും യുവാണിയുടെ അധ്യായത്തിൽ വരാൻ സാധിക്കട്ടെ.
0: താങ്ക് യു,
1: എല്ലാ ആശംസകളും നേരി.
0: താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.
2: ഞങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.

0: ആകാശവാണി.
1: നേർമൊഴി
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തന്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
2: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
3: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിന്റെ ഭാഗമാണ്.
2: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോയി.
3: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ച് നാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവര് വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
2: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
3: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
2: അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
3: ആദ്യത്തെ ഗുരു പത്മകുമാർ.
2: അപ്പൊ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
3: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ

0: ഉണ്ടായിരുന്നു.
1: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി,
0: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിൻ്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അതും ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പം MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലുമായിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്, കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടുവിന്. അതുകൊണ്ട് എന്തായാലും പ്ലസ് ടു കൊമേഴ്സ് എടുത്തപ്പോഴേ എന്തായാലും MBA എടുക്കും എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBAയും MFAയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
1: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
0: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു, അതായിരുന്നു കേരള നടനം. എന്റെ ക്ലാസ്സില് മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിന്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പൊ ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ തന്നെ പറയുകയും വേണം. എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന ടൈമിലാണ് ഞാൻ കേരള നടനം, ആ ഗുരു ഗോപിനാഥന്റെ ആർട്ട് ഫോം അല്ലേന്ന് ഇങ്ങോട്ട് കേട്ടോ. ആ അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ട് എടുത്തത്.
1: പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ പഠിക്കുകയുണ്ടായിട്ടുണ്ട്?
0: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു, എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
1: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ കഥകളിയോടുള്ള താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
1: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
0: അങ്ങനെയും പറയാം. കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപം ആയതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
1: ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരള നടനം. ഒത്തിരി പഴക്കമുള്ളതുപോലെ ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
0: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിന്റെ യാഥാർത്ഥ്യകത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അത് എങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
1: അപ്പൊ അതിലെ കണ്ടെത്തിയ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു?
0: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥന്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
1: നമ്മൾ കേരള നടനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിന്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: വേഷവിധാനം ഇതിനുവേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗത്താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
1: കഥകളി പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ?
0: മറ്റൊരു കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
1: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പൊ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതം അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും

0: കേരളനടനം
1: ചെയ്യുന്നുണ്ട്,
0: അവതരിപ്പിക്കാൻ പറ്റും.
1: അവതരിപ്പിക്കാൻ പറ്റും. കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരളനടനത്തിൽ ചെയ്യാം.
0: ഓ
1: കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരളനടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരളനടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
0: എവിടെയൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത്?
1: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
0: അപ്പോൾ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
1: അത് പഠിക്കാൻ മിനിമം 12 വർഷം
0: 12 വർഷം വേണം. ഒരു
1: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചില്, അതിലെ ആ ഒരു മെയ്യഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരളനടനത്തില് ഒഴിച്ചില്, തിരുമല ഇതൊന്നും ഇല്ല. 6 വർഷം മതി കേരളനടനം മിനിമം പഠിക്കാൻ.
0: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേരളനടനത്തിലില്ല എന്നാണോ?
1: കഥകളി പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരളനടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളനടനത്തിലെ ദിത്തത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരളനടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
0: നത്തകനെ അല്ലെങ്കിൽ നത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്നതിന് അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
1: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരളനടനം തന്നെയാണ്.
0: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
1: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരളനടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിൻ്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.
0: നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരളനടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
1: എൻ്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനൊരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിള് പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്. ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ആ മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കൊക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
0: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
1: വെല്ലുവിളികൾ. അതെ.
0: അപ്പൊ അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ റീഡിംഗ് എന്താണ്?
1: കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറെ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കല, കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്. കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ ചുവടും എങ്ങനെ ചെയ്യണം വരച്ച് വരെ അതിൽ വച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
0: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
1: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരളനടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിൻ്റെ അത്ര ശിഷ്യർ കേരളനടനത്തിന് ഇല്ല.
0: അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാളുകൂടിയല്ലേ?
1: അതെ.
0: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരളനടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
1: എൻ്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ കേരളനടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരളനടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പോൾ ഇതെന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
0: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം.
1: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവർ അറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന.
0: അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥൻ്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
1: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിൻ്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിൻ്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരളനടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്. കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴും
0: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
1: വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകാം നർത്തകിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
0: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവം ഉണ്ട്, ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷേ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
1: രണ്ട് രീതിയിലും ഉണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എന്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, പക്ഷെ മത്സരം ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗമാക്കരുത്.
0: അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സംശയിക്കാൻ കഴിയും?
1: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല, ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോഴുള്ളൊരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരന്റ്സ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി എന്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കായി കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
0: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
1: അതെ,
0: നേരെ തിരിച്ചാണ്
1: പോകുന്നത്. കലോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവമുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
0: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
1: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷെ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
0: എത്ര കാലമായിട്ട് ഇപ്പൊ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്?
1: ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി.
0: ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
1: അതെ.
0: ആ പുസ്തകത്തെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ?
1: പുസ്തകത്തെ കുറിച്ച്, അതായത് എന്റെ അനുഭവങ്ങളും കേരള നടനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും, ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
0: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയില് നരസിംഹാവതാരം ആണ് ചെയ്തത്.
0: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
1: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
0: ഒരു പരീക്ഷണത്തിന്റെ
1: പരീക്ഷണം പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്, കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തേത് പറഞ്ഞ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്.
0: കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിന്റെ കിങ് ലിയർ പോലെയുള്ളവ അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട് അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പൊ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിൽ
1: കൊണ്ടുവരുന്നുണ്ട്.
0: അപ്പൊ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം?
1: അതെ, തീർച്ചയായും.
0: ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
1: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
0: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
1: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിന്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
0: അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ നൃത്തത്തിന്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
1: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പൊ ആ ആളുടെ മനസ്സിലെ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
0: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സമയത്തോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
1: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിന്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം. നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
0: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യാം. ആ ഒരു അനുഭവം എങ്ങനെയാണ്?
1: ഞാൻ മാർഗഴി സീസണിൽ ചെന്നൈയിൽ നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിനു മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കൃഷ്ണന്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
0: അങ്ങനെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
1: ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണന്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
0: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
1: അതെ.
0: ഇപ്പോൾ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിൻ്റെ അഡിക്റ്റ് ആണ്.
1: അതെ.
0: പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
1: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി,

0: മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ, മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയലേ മനുഷ്യത്വം ഇല്ലേന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്.
1: നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്?
0: കലകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെയായാലും, കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
1: കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു?
0: സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും. കാരണം കല ഇപ്പോ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിന്റെ കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
1: ഭരതനാട്യം, കേരളനടനം, രണ്ട് നൃത്തരൂപങ്ങളിൽ തന്റേതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്തവരാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്?
0: എന്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ് കലോത്സവത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ശരിയായ രീതിയിൽ കേരള നടനം ചെയ്ത് ഫലിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ചു വെച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ടക്കൂട്, ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വരും തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തലമുറയിൽ ഉള്ള നൃത്തം പഠിക്കുന്ന, നൃത്തത്തിനോട് താല്പര്യമുള്ള എല്ലാവരടുത്തും എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്ന, കല ശരിയായ രീതിയിൽ പഠിക്കുക, അതിൻ്റെ ആത്മീയ തലത്തിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു വിനോദമായിട്ടോ ഒരു അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ എല്ലാം നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും, അത് എന്തു തന്നെയായാലും കലയായാലും എന്തു തന്നെയായാലും, അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കലയെയും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
1: തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ.
0: നന്ദി.
2: നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2nd തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. ബിജെപി നേതാവും രാജ്യസഭാ എംപിയുമായ സി സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചേംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായിക മേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച IBC വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുപ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ

0: മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യവിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനരചന ബിജു തിരുമല, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Vietnam. And that's all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. അധ്യാപികയിൽ മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ് സംസാരിക്കുന്നു.
2: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ പടിവാതുക്കൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. പുതിയ ക്ലാസ് മുറികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നു. വർണ്ണാഭമായ പുതിയ സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നുകയറാം. നടന്നുകയറി ജീവിത വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താം. ആ വഴി എങ്ങനെ കണ്ടെത്താം? അതിനായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പരിശോധിക്കാം. പഠനം എന്നത് മാർക്ക് നേടുന്നതിനുള്ള മാർഗം മാത്രമല്ല, ജീവിതത്തെ മനോഹരമാക്കാനും വ്യക്തിത്വത്തെ വളർത്താനും സമൂഹത്തിന് ഉപകാരിയായി മാറാനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടുതന്നെ പഠിക്കാം ചിട്ടയോടെ എന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ചിട്ട എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രമം, നിയന്ത്രണം, സമയബോധം, ഉത്തരവാദിത്തം, ഇവയെല്ലാം ചേർന്നതാണ് ചിട്ട. ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ പഠനം കൂടുതൽ സന്തോഷകരവും ആസ്വാദ്യവും ലളിതവും ആക്കാൻ കഴിയും. പ്രധാനമായും സമയക്രമം, ശ്രദ്ധ, ആഹാരം, ജീവിതശൈലി, രക്ഷകർത്താക്കളുടെ ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ, സാമൂഹ്യ ബോധം, ആത്മവിശ്വാസം, അവസരങ്ങളുടെ ലഭ്യത, ഔചിത്യ ബോധം എന്നീ 10 ഘടകങ്ങൾ ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെന്റ്. സമയം ക്രമമായി വിനിയോഗിക്കുമ്പോൾ പഠനവും ജീവിതവും കൂടുതൽ മനോഹരമാകും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും പരിശീലനം നേടുവാനും നാം ശ്രമിക്കാറുണ്ട്. അതിനായി ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന 86,400 സെക്കൻഡിൽ ഓരോ സെക്കൻഡും വിജയത്തിനുവേണ്ടി വിനിയോഗിക്കണം. നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുന്നവർക്ക് സമയക്കുറവ് അനുഭവപ്പെടില്ല. സമയബന്ധിതമായി ക്രമീകരിച്ചാൽ പഠനം നിശ്ചിത സമയത്ത് തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒട്ടേറെ സമയം ലാഭിക്കുവാനും സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഉന്നത വിജയം നേടിയവർ, ജീവിത വിജയം നേടിയവർ, ഇവരെല്ലാം സമയത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. പ്രതിഭാശാലി ജനിക്കുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. കഠിനാധ്വാനം എന്നാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി പടിപടിയായുള്ള അധ്വാനമാണ്. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയുള്ള അധ്വാനമാണിത്. സമയവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. വൃക്ഷത്തെ ഇത്തിൽക്കണ്ണി നശിപ്പിക്കുന്നതുപോലെ സമയക്രമീകരണത്തെ ആകെ താറുമാറാക്കുന്ന ഇത്തിൽക്കണ്ണിയാണ് ഈ അലസത. സമയക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ലഭ്യമായ സമയവും കണക്കിലെടുത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. അത് അനുസരിച്ച് പ്രവർത്തിക്കുക. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. പഠന സമയം മുൻകൂട്ടി തീരുമാനിക്കുക. 2. പഠനത്തോടൊപ്പം വിശ്രമം, വിനോദം, വ്യായാമം എന്നിവയ്ക്കും സമയം മാറ്റിവെക്കുക. 3. ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. 4. ഇന്നു ചെയ്യാനുള്ളത് ഇന്നു തന്നെ ചെയ്യുവാനുള്ള സാഹചര്യമൊരുക്കുക. 5. വലിയ ടാർഗറ്റുകളെ വിഭജിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി പൂർത്തീകരിക്കുക. 2. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ? ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമായി കൃത്യമായി കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ശ്രദ്ധ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും പ്രവൃത്തികളിലും മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണിത്. ശ്രദ്ധയോടെയുള്ള പഠനം വിദ്യാർത്ഥികളെ അറിവുകളുടെ നെറുകയിലെത്തിക്കുന്നു. ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അഥവാ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠനത്തിനായി സ്ഥിരമായി ഒരു സ്ഥലം നിശ്ചയിക്കുക. ബാഹ്യ സ്വാധീനമുണ്ടാകാത്ത, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം അത്. ലക്ഷ്യം നിശ്ചയിച്ച് പഠിക്കുമ്പോൾ ഏകാഗ്രത കൂടും. സ്ഥിരമായ സ്ഥലം പോലെ സ്ഥിരമായ സമയവും നിശ്ചയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് താരതമ്യങ്ങൾ ഒഴിവാക്കി പഠനം നടത്തുക. ചെറിയ ഇടവേളകൾ നൽകുക. പഠിക്കുന്ന വിഷയങ്ങളിൽ താൽപ്പര്യം വളർത്തുക. പഠിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. യോഗ, ധ്യാനം, ചില വ്യായാമങ്ങൾ ഇവ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഉറക്കവും ഭക്ഷണവും വേണ്ടത്ര വേണ്ട പോലെ കൃത്യമായിരിക്കണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. 3. ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ആരോഗ്യവും പഠനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിദ്യാർത്ഥിയുടെ വളർച്ച, ശരീരഭാരം, വളർച്ചയുടെ തോത് മുതലായ ഘടകങ്ങൾ കണക്കിലെടുത്ത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര ആഹാരം കഴിക്കണം. ആഹാരം കുറയുന്നതും കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും ആവശ്യത്തിന് ജലപാനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തെല്ലാമൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത് വിജയം കാംക്ഷിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ജീവിതശൈലിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായി വേണ്ടത്ര സമയം ഉറങ്ങുക, വ്യായാമങ്ങൾ ആവശ്യാനുസരണം ചെയ്യുക, വിശ്രമവും വിനോദങ്ങളും കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഉത്തമമായ ജീവിതശൈലികളുടെ ഉദാഹരണങ്ങളാണ്. 4. ചിട്ടയായ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. കുട്ടികളുടെ പഠനത്തിന് മാതാപിതാക്കളുടെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പിന്തുണയും അത്യാവശ്യമാണ്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ ശാന്തവും പഠനാനുകൂലവുമായ അന്തരീക്ഷമൊരുക്കണം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. തന്റെ കുട്ടിയുടെ കഴിവുകളിൽ പരമാവധി വിശ്വസിക്കണം. സമയക്രമീകരണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുട്ടികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പസമയം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കണം. ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ നിരന്തരമായി പറയണം. പ്രവൃത്തികളിലും അംഗീകാരമുണ്ടാകണം. അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി മുളയിലേ നുള്ളുകയും വേണം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും മാതൃകയായി കാണിച്ചു കൊടുക്കണം. പ്രിയ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. 5. ചിട്ടയായ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക്. അറിവിനോടൊപ്പം ജീവിത വഴിയും മൂല്യവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അവർ വിദ്യാർത്ഥിയുടെ അറിവിനെയും ആത്മവിശ്വാസത്തെയും വാനോളം വളർത്തുന്ന വഴികാട്ടികളാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന നല്ല മാതൃകകളായിരിക്കണം അധ്യാപകർ. അവർ നൽകുന്ന സ്നേഹവും പിന്തുണയും കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് വരുന്ന ചെറിയ മാറ്റം പോലും അവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് രക്ഷിതാക്കളുമായി സഹകരിച്ച് നിരന്തരമായി ആശയവിനിമയം നടത്തി കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. 6. ചിട്ടയും സാമൂഹ്യ ബോധവും. ചിട്ടയായ വിദ്യാഭ്യാസം എപ്പോഴും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സാമൂഹ്യ ബോധം എന്നത് സമൂഹത്തിലെ ആളുകളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഉത്തരവാദിത്വവും അവബോധവുമാണ്. നല്ല വിദ്യാഭ്യാസം അറിവിനൊപ്പം സാമൂഹ്യ ബന്ധവും വളർത്തുന്നു. സമൂഹത്തിൽ പ്രകടമാക്കേണ്ട ഉത്തമ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ട്. പരസ്പര ബഹുമാനവും സഹകരണ മനോഭാവവും പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാനാതരം പ്രശ്നങ്ങളുടെ ബാലപാഠങ്ങളും ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. കുട്ടികളിൽ കരുണ, സഹാനുഭൂതി മുതലായ ശീലങ്ങൾ വളർത്തുന്നതും അവരെ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതും നല്ല പൗരന്മാരായി മാറ്റിയെടുക്കുന്നതും സമൂഹം തന്നെയാണ്. 7. ചിട്ടയും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം കൈമുതലായുള്ള വിദ്യാർത്ഥിക്കു മാത്രമേ ചിട്ടയായ പഠനം നടത്താനാവൂ. ആ ആത്മവിശ്വാസം ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എനിക്ക് അതിന് കഴിയും, എനിക്കേ ഈ സമയത്ത് അത് കഴിയൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ പഠിക്കുക. പരാജയങ്ങളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കാൻ ശ്രമിക്കുക. സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൂട്ടുകാരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ അംഗീകരിച്ച് ആദരവോടെ സ്വീകരിക്കുക. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നിരന്തരമായി മാറ്റിവെക്കുന്ന ശീലം. ഇത് അലസതയുടെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും കൂടിയാണ്. പരീക്ഷാ ഭയവും മാനസിക സമ്മർദ്ദവും ചിട്ടകളെ തെറ്റിക്കുന്നവയാണ്. പരീക്ഷാഭയത്തെ പ്രതിരോധിക്കാനും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നിരന്തരമായ പരിശീലനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ആണ് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നവർ. മോശം കൂട്ടുകെട്ടുകൾ ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാം മാറ്റിമറിക്കും. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. യുവതലമുറ ഏറെ ഭയക്കേണ്ട സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം. അറിയാതെ ഉപയോഗിച്ചാൽ പോലും ആസക്തരാക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ എല്ലാ വിധത്തിലും നശിപ്പിക്കും എന്ന് ഓർക്കുക. ജാഗരൂകരായിരിക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളുടെ സകല ചിട്ടകളെയും തെറ്റിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവർ വിജയികളാകും. അവസരം എന്താണ്? അവസരം ചിട്ടയായ പഠനത്തിന് അവസരം അത് എങ്ങനെ വിനിയോഗിക്കണം? ഒരു കാര്യത്തിൽ മുന്നേറാനോ കഴിവ് തെളിയിക്കാനോ ലഭിക്കുന്ന അനുയോജ്യമായ സാഹചര്യമാണ് അവസരം. ഇതൊരു സാധ്യത കൂടെയാണ്. ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും മനസ്സിലാക്കി ഗൗരവത്തോടെ സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകളുടെയും ഓൺലൈൻ പഠന സാധ്യതകളുടെയും അനന്ത സാധ്യതകൾ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം. ഓരോ പുതിയ അധ്യയന വർഷവും ഓരോ പുതിയ അവസരമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം. കുട്ടികളെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയ ചെറിയ ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ചിട്ടയോടെയുള്ള പഠനം നല്ല മാർക്ക് മാത്രമല്ല, നല്ല വ്യക്തിത്വവും നല്ല ഭാവിയും കൂടി നൽകുന്നു. എല്ലാവർക്കും വിജയകരവും സന്തോഷകരവുമായ പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.
1: മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ. അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കുണ്ഠിനപുരിയിലെ ഭീഷ്മക മഹാരാജാവിന്റെ പുത്രിയായ രുക്മിണി വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീകൃഷ്ണനെ ഭർത്താവായി മനസ്സാവരിച്ചിരുന്നു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മനും പിതാവായ ഭീഷ്മക മഹാരാജാവും കൂടെ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നു. രുക്മിണി ഇക്കാര്യം അറിഞ്ഞ് അതീവ ദുഃഖിതയാകുന്നു. ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുഃഖിതയായിരുന്ന രുക്മിണിയുടെ അടുക്കലേക്ക് ഒരു ബ്രാഹ്മണനെ തോഴിമാർ എത്തിക്കുന്നു. രുക്മിണി ആ ബ്രാഹ്മണനോട് തനിക്ക് കൃഷ്ണനോടുള്ള ആഗ്രഹത്തെക്കുറിച്ച് അറിയിക്കുന്നു. ബ്രാഹ്മണൻ രുക്മിണിയെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ സമീപത്തേക്ക് എത്തുകയും രുക്മിണിയുടെ വൃത്താന്തം അറിയിക്കുകയും വൃത്താന്തമറിഞ്ഞ് ശ്രീകൃഷ്ണൻ കുണ്ഠിനപുരിയിലെത്തുകയും രുക്മിണിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ തന്നെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ രുക്മിണി ദേവി ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ ആഗതനാകുന്നത് മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. യദുകുല കാംബോജി, കാംബോജി, സൗരാഷ്ട്രം, നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ആഗ്രഹങ്ങളെല്ലാം തന്നെ താൻ കൃഷ്ണനെ അറിയിക്കുകയാണ് എന്ന് രുക്മിണിക്ക് വാക്ക് നൽകിയ ശേഷം ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കണ്ട് രുക്മിണിയെ വൃത്താന്തം അറിയിക്കുന്നു.

രുക്മിണി വൃത്താന്തം കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ തേര് തയ്യാറാക്കി ആ ബ്രാഹ്മണനെയും കൂടെ കൂട്ടിത്തന്നെ കുണ്ടിനപുരിയിലേക്ക് പുറപ്പെടുന്നിടത്ത് അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം അജീഷ് പ്രഭാകർ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം അവളുടെ രാവുകൾ.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: ഇന്ന് ബലിപ്പെരുന്നാളാണ്. ഭാരത മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആത്മഹർഷത്തിൻ്റെയും സ്നേഹവായ്പിൻ്റെയും അലയൊലികൾ തീർക്കുന്ന ആഘോഷ പെരുന്നാൾ. ആത്മീയാനുരാഗത്തിൻ്റെ, മാനവ സാഹോദര്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, ഉദാത്തമായ അനുസരണത്തിൻ്റെ ബക്രീദ്. കാലുഷ്യത്തിൻ്റെയും കാപട്യത്തിൻ്റെയും കാൽപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ് കാരുണ്യത്തിൻ്റെയും കാണാകനിവിൻ്റെയും തീരത്തേക്ക് മാനവനെ നയിക്കുന്ന പുണ്യപ്പെരുന്നാൾ. 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ മക്കയിൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വേളയാണിത്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഹാജിമാർ നാടും വീടും ബന്ധവും ബന്ധുക്കളും എല്ലാം മറന്ന് സർവേശ്വരൻ്റെ സന്നിധിയിൽ ദിവ്യ സായൂജ്യമടയുന്ന അനർഘ നിമിഷങ്ങൾ. എല്ലാവർക്കും ഒരൊറ്റ വേഷം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മുദ്രാവാക്യം. ദയാവരനായ നാഥൻ്റെ സന്നിധിയിൽ സർവരും സമന്മാർ. സപ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യമക്കളുടെ അത്യപൂർവ സംഗമം. മാനവിക ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹാസമ്മേളനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ആവേശത്തോടെ തക്ബീർ മുഴക്കുന്ന ദിനമാണിന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു അത്യുന്നതൻ, എല്ലാ സ്തുതികളും ജഗദീശ്വരനു മാത്രം. ഇന്ന് വിശ്വാസികൾ ആവർത്തിക്കുന്ന ഈ തക്ബീർ ധ്വനിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണ്ണമായി തെളിഞ്ഞുകിടപ്പുണ്ട്. ചെപ്പിൽ വില പിടിച്ച മുത്തെന്ന പോലെ ഒരാശയ പ്രപഞ്ചവും ജീവിത ദർശനവും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. സർവശക്തനാണ് അത്യുന്നതൻ എന്നുള്ള പ്രഖ്യാപനം അവിടെ നിന്ന് അല്ലാത്തവരെല്ലാം ചെറുതും നിസ്സാരവുമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ വാക്യം ഉരുവിടുന്ന ഒരു വിശ്വാസി ലോകൈകനാഥനല്ലാത്ത എല്ലാ ശക്തികളോടും വ്യക്തികളോടുമുള്ള എല്ലാ വിധേയത്വവും ആശ്രിതത്വവും അറുത്തുമാറ്റുകയാണ്. തൻ്റെ നിലയും വിലയും ഭയവും നിർഭയത്വവും രക്ഷയും ശിക്ഷയും വിജയവും പരാജയവും അസ്തിത്വവും വ്യക്തിത്വവും എല്ലാമെല്ലാം ജഗദീശ്വരൻ്റെ തീരുമാനത്തിന് മാത്രം വിധേയമാണ്. അതിലൊന്നിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. സ്മരണകളെ കണ്ണീരണിയിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്കാമണലാരണ്യത്തിൽ നടന്ന ചരിത്ര സംഭവം. വാർദ്ധക്യത്തിൽ ആറ്റുനോറ്റുണ്ടായ ഏകപുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹീമും സഹധർമ്മിണി ഹാജറയും സ്വയം ബലിക്ക് സന്നദ്ധനായ പുത്രൻ ഇസ്മായിലും ചേർന്നൊരുക്കിയ ത്യാഗപ്രപഞ്ചം. അതിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹനത്തിൻ്റെയും മഹാസന്ദേശം. അതാണ് വലിയ പെരുന്നാൾ. അള്ളാഹു ആ ബലി അനുവദിച്ചില്ല. അവിടത്തേക്ക് അറിയേണ്ടിയിരുന്നത് അതിന് സന്നദ്ധതയുണ്ടോ എന്നതായിരുന്നു. ആ കുടുംബം അത് തെളിയിച്ചു. ആ വിശ്വാസ വിജയത്തിൻ്റെ നിറച്ചാർത്താണ് പെരുന്നാൾ സുദിനം. ഒരേ സമയത്ത് പാശ്ചാത്യരും പൗരസ്ത്യരും വടക്കരും തെക്കരും കറുത്തവരും വെളുത്തവരും ആഘോഷത്തിലും ആഹ്ലാദത്തിലും പങ്കാളികളാകുന്നു എന്നതാണ് പെരുന്നാളിൻ്റെ മാനുഷിക ഏകീകരണ മാനം. ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ഉത്സവങ്ങളിലൂടെ പ്രകടമാകുന്നു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളും അതിലൂടെ പ്രകാശിതമാകുന്നു. ഉത്തമ സമൂഹത്തിൻ്റെ ധാർമ്മിക സവിശേഷതകളാണ് അവരുടെ പെരുന്നാളുകളിൽ തെളിഞ്ഞു കാണേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ഈദ് മുബാറക്.
0: ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Navanita Adhikari Srivastav. Prime Minister Narendra Modi

रात आधी है, कहीं तेरी मेरी बात भी आधी न।